വാഗന മോദക പ്രിയ മഹാകാവ്യ നാടകാതിപ്രിയ മൂഷിക വാഗന മോദക പ്രിയ മഹാഗണപതി മനസാ സ്മരാമി വസിഷ്ഠ വാമ

ആമകാമരി സരിഗമഹാഗണപതി പരിസരി സ നിനിപമ സരിഗമഹാഗണപതി നിത്ത നിപ്പ നിപ്പ മരി സരി സമസപ സനി മഹാഗണപതി ഗണപതിം മനസാ സ്മരാമി വസിഷ്ഠ വാമദേവ.

കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം. ആഹാ കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല്

കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺ

ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാ വിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തും ആവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM-ൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM-ലേക്ക് വിളിച്ചോളൂ.
1: സലീമേട്ടൻ ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

മപസനി ദമ സസമ മദദാമ തോം തോം തോം മപസനി ദമ സസമ മദദാമ തരികൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃതകൃത

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാസർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ അലൻ ജോൺസൺ. ഇന്ന് സൗഖ്യം പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡെന്റിസ്റ്റ് ഡോക്ടർ നിരൂപമ ശ്രീധറാണ്. കുഞ്ഞുങ്ങളിലെ ദന്താരോഗ്യത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾക്കാണ് ഡോക്ടർ നമുക്ക് മറുപടി തരാൻ പോകുന്നത്. ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറിന്റെ ആദ്യത്തെ ചോദ്യം, എന്താണ് ബേബി ബോട്ടിൽ സിൻഡ്രം? കുഞ്ഞുങ്ങളിലെ ഒരു അസുഖത്തെ എങ്ങനെ തടയാൻ പറ്റും?
1: ബേബി ബോട്ടിൽ സിൻഡ്രോം എന്ന് പറയുന്നത് പല്ലിന് വരുന്ന ദന്തക്ഷയത്തിന്റെ ഒരു പാറ്റേൺ ആണ്. ഇത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ, ഒരു 5 വയസ്സിനുള്ളിലുള്ള കുട്ടികൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൂത്ത് ഡി കെ പാറ്റേൺ ആണ്. ഇത് മെയിൻ കോസ് വന്നിട്ട് നമ്മൾ ഇംപ്രോപ്പറായിട്ട് ഫീഡിംഗ് ഹാബിറ്റ്സ് കുട്ടികൾക്ക് ഉള്ളതുകൊണ്ടാണ് ഈ നഴ്സിംഗ് ബോട്ടിൽ അല്ലെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ ഡി കെ എന്ന് പറയുന്നത്. ജനറലി മോളത്തെ പല്ല്, ഫ്രണ്ട് അപ്പർ ഫ്രണ്ട് ടീത്താണ് ഫേസ്റ്റ് ഈ നഴ്സിംഗ് ബോട്ടിൽ കെ ഡി കെയിൽ എഫക്ട് ചെയ്ത് വരുന്നത്. പിന്നീടായിരിക്കും മേളത്തെ പുറകിത്തെ പല്ല്, ലാസ്റ്റായിട്ടായിരിക്കും താഴത്തെ ഫ്രണ്ടിലെ പല്ല് നമ്മൾ ഡി കെ കണ്ടുവരുന്നത്. അപ്പോൾ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സാധാരണ പുറകിത്തെ പല്ലിലായിരിക്കും ഡി കെ വന്ന് തുടങ്ങുക മിക്ക ആൾക്കാർക്കും. ഇംപ്രോപ്പർ ഫീഡിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ ജനറലി ഫീഡിംഗ് ബോട്ടിൽ കൊടുത്തിട്ട് ഉറക്കുന്ന ഒരു ശീലം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് കാരണം ഉണ്ടാവുന്നതാണ് ഈ നഴ്സിംഗ് ബോട്ടിൽ, അതായത് ഫീഡിംഗ് ബോട്ടിൽ ഡി കെ എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. റെഗുലർലി നമ്മൾ ചുണ്ട് പൊക്കിയിട്ട് പല്ലൊന്ന് എക്സാമിൻ ചെയ്യണം, എന്തെങ്കിലും വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്സ് കാണണ്ടോ എന്നുള്ളത്. അതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഡി കെ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഓൾറെഡി കുട്ടികളുടെ പല്ലൊക്കെ ഫുൾ പോയിരിക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ്.
0: മാം ഇപ്പോൾ പറഞ്ഞ പോലെ ഫീഡിംഗിന്റെ കാര്യം, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ബ്രസ്റ്റ് ഫീഡിങ്ങും ബോട്ടിൽ ഫീഡിങ്ങും എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഓറൽ ഹെൽത്ത് അല്ലെങ്കിൽ ഡെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്? ബ്രസ്റ്റ് ഫീഡിങ്ങും ബോട്ടിൽ ഫീഡിങ്ങും കാരണം ക്യാവിറ്റീസ് വരാൻ ചാൻസസ് ഉണ്ടോ?
1: ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഫീഡിംഗ് പ്രോസസ്സാണ്, വേറെ ബോട്ടിൽ ഫീഡിംഗ് പാസീവ് ആണ്. ഒരു ബോട്ടിൽ

0: ഇല്ല, നിപ്പിളിലെ ഹോൾ ഉണ്ടാവും, അത് വായിൽ വെച്ച് കഴിഞ്ഞാൽ പാല് വായന്റെ അകത്തേക്ക് ചെന്നോളും. അപ്പൊ കുട്ടികൾക്ക് ആക്ട് വരുന്നത് സക്ക് ചെയ്ത് കുടിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജോ ഡെവലപ്മെന്റും ഒക്കെ തന്നെ എഫക്റ്റഡ് ആവും നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കുമ്പോൾ. നേരെ മറിച്ച് ബ്രസ്റ്റ് ഫീഡിംഗിന്റെ സമയത്ത് കുട്ടികളുടെ ടങ് ആയാലും ചീക്സ് ആയാലും എല്ലാം തന്നെ സക്ഷൻ ആ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണം പാല് വരണമെങ്കിൽ, അത് പാസീവായിട്ട് ഫ്ലോ ആവില്ല. അതുകൊണ്ട് കുട്ടികളുടെ ജോ ഡെവലപ്മെന്റും ടൂത്ത് ഡെവലപ്മെന്റും ഒക്കെ നല്ലപോലെ കാണും നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക്. അതുപോലെ തന്നെ കണ്ടന്റ്സ് ഓഫ് ദ ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ ബോട്ടിൽ ഫീഡിൽ കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ജനറലി ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് ബോട്ടിൽ കൊടുക്കുന്ന പേരൻസും ഉണ്ട്, അതല്ല ഫോർമുല അല്ലെങ്കിൽ ഷുഗർ മിക്സ് ചെയ്തിട്ടുള്ള മിൽക്ക് അങ്ങനെ കൊടുക്കുന്ന പേരൻസും ഉണ്ട്. ഫോർമുല എന്ന് പറയുന്നത് സ്പെസിഫിക്കലി നമ്മൾ അണ്ടർ 2 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഫീഡാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നിപ്പിൾസ് കിട്ടുന്ന ബോട്ടിൽസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആക്റ്റീവ് ഫീഡിംഗ് നിപ്പിൾസ് ഉണ്ടാവും, അത് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് പാസീവ് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ നല്ലപോലെ സക്ഷൻ ചെയ്ത് പാല് കുടിക്കുന്നതുകൊണ്ട് ഫ്രണ്ട് ടീത്ത് ജനറലി നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന കുട്ടികളിൽ ഡി കെ കാണാറില്ല. നേരത്തെ പറഞ്ഞ നഴ്സിംഗ് ബോട്ടിൽ ഡി കെ, ഫ്രണ്ട് ടീത്തിലുള്ള ഡി കെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന കുട്ടികൾ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിൽ നമുക്ക് ഈ ഡി കെ പ്രിവെന്റ് ചെയ്യാനുള്ള ബ്രസ്റ്റ് മിൽക്കിൽ ചില പ്രോട്ടീൻസും എൻസൈംസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ നമ്മൾ ബോട്ടിൽ ഫീഡിംഗ് വെച്ച് നോക്കുമ്പോൾ.
1: ഇപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ബേബി ടീത്ത് അല്ലെ പാൽപല്ലുകൾ ഉണ്ടാവുമ്പോൾ നല്ല വേദന ഉണ്ടാവാറുണ്ട്. പേരൻസിന് കുഞ്ഞുങ്ങളുടെ വേദന കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും?
0: ടീത്തിങ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു ഫ്യൂ ഡേയ്സ് ബിഫോർ ആ പല്ല് വായൻ്റെ അകത്ത് വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നും വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുന്നവരിക്കും ഒരു 1 to 2 weeks പീരീഡ് ആയിരിക്കും നമുക്ക് ഈ ടീത്തിങ് എന്ന് പറയുന്ന ഒരു ഡിസ്കംഫർട്ട് ഉള്ളത്. പക്ഷെ ഇത് ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 20 പല്ലുകൾ വരും, പാൽപല്ലുകളുണ്ട്. ആ എല്ലാ പല്ലും വരുന്ന സമയത്തും ഈ ടീത്തിങ് എന്നുള്ള പ്രശ്നം മിക്ക കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു പ്രൊലോങ്ഡ് പീരീഡാണ്. ഒരു 6 months തൊട്ട് ഒരു 2 to 3 years വരെയും കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ടീത്തിങ് എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് അത് വളരെ മൈൽഡ് ആയിരിക്കും, അൺനോട്ടിസബിൾ ആയിട്ട് തന്നെ പോകും. ചില കുട്ടികൾക്ക് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. നമുക്ക് മെയിനായിട്ട് കണ്ടുവരുന്നത് കുട്ടികൾ ഇറിറ്റബിൾ ആയിരിക്കും, വായ ടോയ്സ് ക്ലോത്ത് അങ്ങനെയൊക്കെ വായൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കുട്ടികൾക്ക്. അതുപോലെ തന്നെ വളരെ ഗ്രൈൻഡിങ് പോലെ പല്ല് ഇങ്ങനെ കടിച്ചു പിടിക്കുക, വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ നിൽക്കാണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ഫേസിലും മുഖത്തൊക്കെ ചില റാഷസ് കാണാറുണ്ട്. അതുപോലെ ചീക്സ് ഇങ്ങനെ ഫ്ലഷ്ഡ് ആയിട്ട് തുടിച്ച് ഇരിക്കും ചീക്സ്. ചില കുട്ടികൾക്ക് ഒരു മൈൽഡ് ലോ ഗ്രേഡ് ഫീവറും കാണാറുണ്ട്. ഫീവറിന്റെ കാരണം ടീത്തിങ് അല്ല, കൂടുതലും അവർ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വായലിട്ട് കടിക്കുന്ന കാരണമാണ് കുട്ടികൾക്ക് ഡയറിയ ഫീവർ പോലത്തെ നമ്മുടെ സിംറ്റംസ് കാണണം. ടീത്തിങ് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും പേരൻസ് റസ്ക് കൊടുക്കും, അല്ലെങ്കിൽ ചില പേരൻസ് ബ്രെഡിന്റെ കഷ്ണങ്ങൾ കട്ടിയുള്ള ബ്രെഡിന്റെ കഷ്ണം കൊടുക്കും. അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, കാരണം അതൊക്കെ ഷുഗർ ഉള്ള സബ്സ്റ്റൻസസ് ആണ്. അതിന് പകരം നമുക്ക് ടീതേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ തന്നെ മേടിക്കാൻ കിട്ടും, ടീത്തിങ് റിങ്സ് എന്നൊക്കെ കിട്ടും. അതിൽ ചില റിങ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന റിങ്സ് ഉണ്ട്. അപ്പൊ അതായിരിക്കും ഏറ്റവും നല്ല സൊല്യൂഷൻ ടീത്തിങ്ങിന്. അപ്പൊ അതാകുമ്പോൾ ഒരു തണുപ്പ് കിട്ടും, അതുപോലെ കുട്ടികൾക്ക് അത് കടിച്ചൊരു സുഖം ഉണ്ടാവും. അതായിരിക്കും ഏറ്റവും നല്ല സൊല്യൂഷൻ. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഈ ജെല്ല് പോലെ ടീത്തിങ് ജെൽസും കിട്ടാറുണ്ട്. അതിൽ ബെൻസോക്കെയിൻ എന്ന് പറഞ്ഞ ചില കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചൈൽഡ് സ്പെസിഫിക് ആയിട്ടുള്ള ടീത്തിങ് ജെൽസ് ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ല ഈ വലിയ ആൾക്കാർക്ക് പല്ലുവേദനയ്ക്കുള്ള ജെൽസ് ഒക്കെ ചിലപ്പം കുട്ടികൾക്ക് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യണം, കാരണം കുട്ടികൾ അകത്തേക്ക് അത് സ്പിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളാണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ചില റബ്സ് ഒക്കെ അവൈലബിൾ ആണ്, അത് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾക്ക്.
1: ഇപ്പൊ പേരൻസിന്റെ ഇടയിൽ ഒരു ചർച്ചയായ ഒരു വിഷയമാണ് ടൂത്ത്പേസ്റ്റിലുള്ള ഫ്ലൂറൈഡിന്റെ കോണ്ടന്റ്. ഈ പറയുന്ന പോലെ ടൂത്ത്പേസ്റ്റിലുള്ള ഫ്ലൂറൈഡ് അത്രയ്ക്കും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമാണോ, അത് ഇറ്റ്സ് ജസ്റ്റ് എ മിസ്കൺസെപ്ഷൻ അങ്ങനെയാണോ?
0: ഫ്ലൂറൈഡ് ആക്ച്വലി നേരെ ഓപ്പോസിറ്റ് ആണ്, എസെൻഷ്യൽ ആണ് ഫ്ലൂറൈഡ്. അമേരിക്കയിലൊക്കെ ശരിക്കും വാട്ടർ കണ്ടന്റിൽ തന്നെ ഫ്ലൂറൈഡ് ആഡ് ചെയ്യും അവര് ഡി കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ ആ സംവിധാനം ഇല്ല, അതുകൊണ്ട് നമ്മൾ ടൂത്ത്പേസ്റ്റ് തന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഫ്ലൂറൈഡ് ഒരു എലിമെന്റ് ആണ്, അത് നമ്മുടെ പല്ലിൽ വരുന്ന ഡി കെ പ്രിവെന്റ് ചെയ്യാൻ, പല്ലിന്റെ ഇനാമിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് വെക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ശരിക്കും 6 months തൊട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ടൂത്ത്പേസ്റ്റിന്റെ അളവ് ആൻഡ് ദ ടൂത്ത്പേസ്റ്റ് ദാറ്റ് യു ചൂസ് നമുക്ക് ഒരു ഏജ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ജനറലി ഒരു 1000 PPM ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത്പേസ്റ്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് അഡ്വൈസ് ചെയ്യുക. അഡൾട്ട്സിനും ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടൂത്ത്പേസ്റ്റ് അളവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു 6 months to 2 years ഉള്ള കുട്ടികൾക്ക് അരിമണിയുടെ അത്ര ഉള്ള ടൂത്ത്പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം ആ കുട്ടികൾക്ക് തുപ്പാൻ വായ റിൻസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണ്. ഇത്രയും കുറവ് ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് റിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ടൂത്ത്പേസ്റ്റിന്റെ റെസിഡ്യൂ ബാക്കി വായിലുള്ളപ്പോൾ ആ ഫ്ലൂറൈഡ് ശരിക്കും ടൂത്തിനെ പ്രൊട്ടക്ട് ചെയ്യും ഡി കെ വരാണ്ട്. നേരെ മറിച്ച് ഒരു 3 years അപ്പ് ആയിട്ടുള്ള കുട്ടികൾക്ക് കടല മണിയുടെ അത്ര ടൂത്ത്പേസ്റ്റിന്റെ അളവ് ഉപയോഗിച്ചാൽ മതി. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടൂത്ത്പേസ്റ്റ് കുട്ടികൾക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്, കാരണം ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള സബ്സ്റ്റൻസ് അകത്തേക്ക് ചെല്ലാണ്ടിരിക്കാൻ അത് കുട്ടികളുടെ റീച്ചിൽ നിന്ന് പുറത്തേക്ക് വെക്കാം. മാതാപിതാക്കൾ തന്നെ ആ ടൂത്ത്പേസ്റ്റ് എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
1: ഡോക്ടറിന്റെ അടുത്ത ചോദ്യം,

0: സപ്പോസ് ഇപ്പോൾ ഒരു പേരൻറ്റിന് ഡെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ആ ഒരു അസുഖം അവരുടെ കുഞ്ഞുങ്ങൾക്കും ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ആവാൻ ചാൻസസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പേരൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്?
1: ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ഡെന്റൽ ഡിസീസിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ബാക്ടീരിയ ശരിക്കും നമുക്ക് ഫ്രം ദ പേരന്റ് ടു ദ ചൈൽഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുട്ടി ജനറലി വരുമ്പോൾ ബാക്ടീരിയസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ അവർ എൻവയൺമെന്റാണ് ഓരോ ബാക്ടീരിയാസ് അവരുടെ മേത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡെന്റൽ ബാക്ടീരിയയും കുട്ടികളുടെ വായന്റെ അകത്തും നേസൽ ക്യാവിറ്റിയിലെല്ലാത്തിലും സെറ്റിൽ ചെയ്യും. ഈ വരുന്ന ബാക്ടീരിയ ഏത് തരം ബാക്ടീരിയ ആണ് എന്ന് ഉള്ളതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഓറൽ ഹെൽത്ത് ത്രൂ ഔട്ട് ലൈഫ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പേരൻസിന്റെ ഓറൽ ഹൈജീൻ പുവർ ആയിരിക്കുമ്പോൾ അവർക്ക് ഈ ഡി കെ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ലെവൽ കൂടുതലായിരിക്കും, അത് കുട്ടികൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് ഡി കെ വരാനുള്ള സാധ്യതയും നാച്ചുറലി കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ബിഫോർ പ്രഗ്നൻസി തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വയല ഡീക്കേസോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ട് പ്രീ പ്രഗ്നൻസി ഡെന്റൽ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ത്രൂ ഔട്ട് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടിയുടെ ലിപ്സിൽ നമ്മൾ കിസ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ ബോട്ടിൽ നമ്മൾ വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക, സ്പൂണ് നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും കൂടുതൽ ഡി കെ ഉള്ള ആൾക്കാരാകുമ്പോൾ അത് ജനറലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെ നമ്മളുടെ ഓറൽ ഹൈജീനും നല്ലൊരു റൊട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതും കൂടെ നമ്മളൊന്ന് ഓർക്കുക. പിന്നെ ട്വൈസ് ഇൻ എ ഇയർ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത്.
0: കുഞ്ഞുങ്ങളുടെ മോണകൾക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ വരാറുള്ളത്? ഇതിന് പേരൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്?
1: കുട്ടികൾക്ക് മോണരോഗം വരുന്നത് വളരെ റെയറാണ്. പിന്നീട് വരാൻ സാധ്യതയുള്ളത് ചിലപ്പം ബ്ലീഡിംഗ് പോലെ വരാൻ സാധ്യതയുണ്ട് കുട്ടികൾക്ക്. കൂടുതലും അഡോളസെൻസ് വരുന്ന സമയത്താണ് ഗം ഡിസീസസ് കൂടുതൽ കണ്ടുവരുന്നത്. ഒരു 10 ഇയേഴ്സ് അപ്പ് ഗേൾസിനും 13 ഇയേഴ്സ് തൊട്ട് ബോയ്സിലുമാണ് നമ്മൾ കൂടുതലും മോണോരോഗം കണ്ടുവരാറ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഒരു വൈറ്റ് പാച്ച് കുട്ടികളുടെ വായിൽ കണ്ടുവരാറുണ്ട്. അത് പെയിനും ഡിസ്കംഫേർട്ടും ഒക്കെ കുട്ടികൾ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗൽ ഇൻഫെക്ഷൻ ഡോക്ടറെ അടുത്ത് ചെന്ന് കാണിച്ച് ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ പാൽപ്പല്ലുകൾ ഉണ്ടാവുന്നതിന്റെയും കൊഴിഞ്ഞു പോകുന്നതിന്റെയും സമയക്രമം എങ്ങനെയാണ്?
1: രണ്ട് സെറ്റ് പല്ല് എല്ലാവർക്കും ഉണ്ടാവും. ഒരു പാൽപ്പല്ലും ഉണ്ടാവും, പെർമനന്റ് ടൂത്തും ഉണ്ടാവും. പാൽപ്പല്ല് 20 എണ്ണമാണ്, പെർമനന്റ് പല്ല് 32 എണ്ണം. അപ്പോൾ ഈ 20 പാൽപ്പല്ല് നമ്മൾ ആദ്യം കണ്ടുവരുന്നത് ഒരു 6 മന്ത്സ് തൊട്ടാണ്. എന്നാൽ ചില കുട്ടികൾ ബൈ ബേർത്ത് തന്നെ പല്ല് ആയിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്, നേറ്റൽ ടീത്ത് എന്ന് പറയും. അല്ലെങ്കിൽ ജനിച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട്. നോർമലി ഒരു 6 മന്ത്സ് തൊട്ട് ആയിരിക്കും പാൽപ്പല്ല് വന്നു തുടങ്ങുക. താഴത്തെ ഫ്രണ്ട് പല്ലാണ് ആദ്യം വരിക. അപ് ടു അറൌണ്ട് 2 to 3 ഇയേഴ്സിന്റെ ഉള്ളിൽ ഫുൾ മിൽക്ക് ടീത്ത് വരും. ഒരു 6 ഇയേഴ്സ് ആകുമ്പോഴാണ് ഈ പെർമനന്റ് ടീത്ത് വന്നു തുടങ്ങുന്നത്. അപ്പോൾ പാൽപ്പല്ല് കൊഴിഞ്ഞ് പെർമനന്റ് ടീത്ത് വരുന്നത് ഒരു 6 to 13 ഇയേഴ്സ് വരയ്ക്കുമായിരിക്കും പെർമനന്റ് ടീത്ത് വരിക. ജനറലി ഒരു റേഞ്ചാണ്, ഓരോ കുട്ടികൾക്ക് ഓരോ ടൈം ഫ്രെയിമിലായിരിക്കും ഇത് ഓപ്ഷൻ ഉണ്ടാവുക.
0: ഇപ്പോൾ പല പേരൻസും കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഒരു നിയോനേറ്റൽ പീഡിയാട്രിഷ്യനെയാണ് സാധാരണ കാണാറുള്ളത്. പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ അങ്ങനെ ആരും കൺസൾട്ട് ചെയ്യാറില്ല. അല്ലെ, കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ്. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ എപ്പോഴാണ് പേരൻസ് അവരുടെ കുഞ്ഞുമായി ആദ്യം ഡെന്റിസ്റ്റിനെ ചെന്ന് കാണേണ്ടത്?
1: നമ്മൾ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് എന്ന് പറയുന്നത് ജനറലി 1 വയസ്സിനുള്ളിൽ വേണമെന്നാണ്. അതായത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് ടൂത്ത് വരുന്നതും ഫസ്റ്റ് ഇയർ ബർത്ത്ഡേന്റെ ഇടയിൽ എപ്പോഴാണെങ്കിലും ജസ്റ്റ് ഒരു വെൽനെസ് വിസിറ്റ് പോലെ കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. മാത്രമല്ല കുട്ടികൾക്കും ഡെന്റൽ ക്ലിനിക്കിന്റെ എൻവയൺമെന്റ് ആയിട്ട് ഒരു പേടിയില്ലാണ്ട് അവർക്ക് വരാൻ പറ്റിയൊരു പ്രായമാണ്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഫോളോ അപ്പ് വിസിറ്റ് എപ്പോഴാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെക്കപ്പ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവർക്ക് ഫിയർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
0: ഇപ്പോൾ ഡോക്ടർ, നമ്മൾ സാധാരണ കാണുന്നതാണ് കുഞ്ഞുങ്ങൾ വയൽ തള്ളവരിൽ വെക്കുന്നത്. ചില കുഞ്ഞുങ്ങളിൽ അതൊരു ഹാബിറ്റായി മാറാറുണ്ട്. ഈ തള്ളവരിൽ വയൽ വെക്കുന്നത് എത്രത്തോളം കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? പേരൻസിന് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഈ സ്വഭാവത്തെ മാറ്റാൻ പറ്റും?
1: ഒരു 2 to 3 ഇയേഴ്സ് വരയ്ക്കും വയൽ വിരൽ വെക്കുന്നത് നോർമലാണ്. അതുപോലെ പാസിഫയർ യൂസും ഒരു 2 ഇയേഴ്സ് വരയ്ക്കും നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ഈ പ്രശ്നം മാറണില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ജോ ഡെവലപ്മെന്റിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പല്ലിന് നേരെ തെറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് സ്പേസ് ഉണ്ടാവില്ല, പല്ല് വരാനുള്ള സ്പേസസ് ഉണ്ടാവില്ല. അതുകൊണ്ട് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ആ പ്രശ്നം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈസസ് ഉണ്ട്, ഈ തം സക്കിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ കൈപ്പിള മരുന്നുകൾ കയ്യിൽ പുരട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പല പല രീതികളുണ്ട്. 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടിക്ക് തം സക്കിങ് ഉണ്ടെന്ന് തോന്നാൽ നിങ്ങളൊരു ഡെന്റിസ്റ്റിന് വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കുട്ടികൾക്ക് എന്താ റിക്വയർമെന്റ് എന്നുള്ളതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് ഇതാക്കാൻ പറ്റും.
0: ഇപ്പോ സ്പെഷ്യൽ നീഡ്സ്

0: കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് സെറിബ്രൽ പാൽസി, ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഡെന്റൽ അല്ലെ ഓറൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ്?
1: സ്പെഷ്യൽ നീഡ്സ് കുട്ടികൾക്ക് പലപ്പോഴും പല്ലിന് തന്നെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇറപ്ഷൻ ഡിലേഡ് ആവുക, അതുപോലെ തന്നെ ടൂത്തിന്റെ തന്നെ ഇനാമൽ അതൊക്കെ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പം അതിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നേരെ തെറ്റി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മെയിൻ ആയിട്ട് അവർക്കുള്ള പ്രശ്നം കോർഡിനേഷന്റെ ബുദ്ധിമുട്ടാണ്. അതായത് മറ്റേ ഹാൻഡ് കോർഡിനേഷൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ടൂത്ത് ബ്രഷ് പിടിച്ച് എല്ലാ ഏരിയാസും ക്ലീൻ ചെയ്യാനുള്ള ചാലഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറവാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് കുട്ടികൾക്കായിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഹാൻഡ് ടൂത്ത് ബ്രഷസ് അങ്ങനത്തെ പരിപാടികളുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ പേരന്റ് ഓർ കെയർ ഗിവർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജനറലി കുട്ടികൾക്ക് തന്നെ അപ് ടു 6 ഇയേഴ്സ് അണ്ടർ പേരൻഷ്യൽ സൂപ്പർവിഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എല്ലാ ഏരിയാസ് ഓഫ് ദ ടൂത്ത് എത്തുന്നുണ്ടോ ബ്രഷ്. അതുപോലെ തന്നെ വൺസ് എ മന്ത് ലിപ്പൊക്കെ ലിഫ്റ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാ ഏരിയാസിലും എവിടെയെങ്കിലും ഡീക്കോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നുള്ളത്.
0: ഇപ്പോ പല്ലിന്റെ നിര അല്ലെ അറേഞ്ച്മെന്റ് തെറ്റാറുണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്?
1: പല റീസൺസ് ഉണ്ട് നേരെ തെറ്റി വരാൻ. കാരണം ചിലത് ജനറ്റിക് ആയിരിക്കും, ചിലത് നമ്മുടെ ജോയിന്റെ സ്ട്രക്ചർ കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലത് നമുക്ക് ടങ് പുഷ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സഫിഷ്യന്റ് ടങ്ങിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടോ ആവാം. പല പല കോസസ് ഉണ്ട്. പക്ഷെ അത് എല്ലാത്തിനും തന്നെ നമ്മൾ ബൈറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മൾ കറക്റ്റ് ഏജിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ്. പലപ്പോഴും ഒരു 13 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കുറച്ചും കൂടെ ഏർലിയർ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ ജോല് തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നേരെ തെറ്റി വരുന്ന പോലെ സ്പേസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 6 ഇയേഴ്സ് തൊട്ട് തന്നെ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പ്രിവെന്റീവ് ഓർത്തഡോണ്ടിക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൽ നോക്കി വരുമ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് ബ്രേസസ് ഇടുന്നത് തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ അത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ.
0: ഇപ്പോ കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റ്സ്, പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എങ്ങനെയാണ് ചോക്ലേറ്റ്സ് കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? പേരന്റ്സിന് ചോക്ലേറ്റ്സിന് പകരം കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് കൊടുക്കാവുന്ന സ്വീറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ്?
1: ഇപ്പൊ നമ്മളുടെ ഡികെ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മളുടെ പുവർ ഡയറ്റ് ആണ്. മെയിൻലി ഷുഗറി ഫുഡാണ് നമ്മൾ ഡികെക്ക് കോസ് വരുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഷുഗറി ഫുഡ്സ് പ്രത്യേകിച്ച് കഴിക്കുമ്പോൾ എൻസൈംസ് നമ്മുടെ വായിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ആസിഡിക് ആയിരിക്കും വായിലെ എൻവയൺമെന്റ്. ഈ ഇനാമിൽ എന്ന് പറയുന്നത് ശരിക്കും കാൽഷ്യം കൊണ്ടുണ്ടാക്കി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ ആസിഡിക് എൻവയൺമെന്റിൽ അത് കിടക്കുമ്പോൾ ഈ കാൽഷ്യം മുഴുവൻ ലീച്ച് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഇനാമിൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനാമിൽ ഇങ്ങനെ പൊട്ടുമ്പോഴാണ് നമുക്ക് ഈ ദന്തക്ഷയം വരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഇനാമിലിന് ഒരു വീക്ക്നെസ് ക്രിയേറ്റ് ചെയ്യാണ് വായിൽ നമ്മൾ ഈ ഷുഗറി സബ്സ്റ്റൻസിന്റെ ആസിഡ്സ് നിൽക്കുമ്പോൾ. അപ്പൊ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കാണാം. അതായത് നമ്മളൊരു ദിവസം 5-6 പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നതിന് പകരം 2-3 ടൈംസ് അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തന്നെ ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷ്യർ കുറയ്ക്കാം. സപ്പോസ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചായ കുടിക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 1/2 അവർ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുക, ഒരു ലഞ്ച് കഴിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ തന്നെ ആ ടീയോ കോഫിയോ എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് വായ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലഞ്ചിന്റെ സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അത്രയും സമയം വായിലെ ആസിഡ്സ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി ഓഫ് സ്നാക്കിംഗ് മീൽ ഈറ്റിംഗ് നമുക്ക് കുറയ്ക്കാം. ഇറ്റ് റെഡ്യൂസസ് ദ ഷുഗർ എക്സ്പോഷർ. അതിന് പകരം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുന്നതായിരിക്കും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ ഉള്ള ഡയറ്റ് നമ്മൾ ചേർക്കുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് നല്ലതായിരിക്കും.
0: ഡോക്ടർ, എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന പേരന്റ്സിന് അവരുടെ കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തെ പരിപാലിക്കാൻ എന്തെങ്കിലും ഡോക്ടറിന് അഡ്വൈസ് കൊടുക്കാറുണ്ടോ?
1: മെയിൻ ആയിട്ട് കുട്ടികളെ ഒരു സർട്ടൻ ഏജ് എത്തുന്നവരിക്കും പേരന്റ്സ് സൂപ്പർവിഷൻ വേണം. ബ്രഷ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 8 ഇയേഴ്സ് ആവുന്നവരിക്കും പേരന്റ് സൂപ്പർവൈസ് ചെയ്യണം. 2 നേരം പല്ല് തേപ്പിക്കണം, മോർണിംഗും നൈറ്റും. കുട്ടികൾക്ക് അവരെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും തന്നെ കൊടുക്കാവൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതാ പേസ്റ്റ് ഉപയോഗിക്കേണ്ട എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിക്കുക. കാരണം ഈ ഫ്ലൂറൈഡ് കണ്ടന്റ് തന്നെ വേരിയബിൾ ആയിരിക്കും ഓരോ ഏജിനനുസരിച്ച്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റ് യൂസ് ചെയ്യുക. കുട്ടിയുടെ വായയുടെ സൈസിന് കറക്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഏരിയാസിലും എത്തുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് മടിയിൽ കിടത്തി ബ്രഷ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ബെഡിന്റെ മേളിലോ സോഫയിലൊക്കെ കിടത്തി ബ്രഷ് ചെയ്യിക്കാം. വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ പല്ല് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കൊരു 3 മന്ത്സ് മുമ്പേ ആവുന്ന ഏജിന് ആവുന്ന മുമ്പേ തന്നെ നമ്മളൊരു വെറ്റ് ഒരു തുണി, നല്ലൊരു വെള്ള തുണി ഒന്ന് കൈകൊണ്ട് നനച്ച് ഫിംഗറിൽ ചുരുട്ടി ഒന്ന് മോണയുടെ ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അത് രാത്രി 1 നേരം ചെയ്താൽ മതി ചെറിയ കുട്ടികൾക്ക്. 6 മാസം കഴിയുമ്പോൾ നമുക്ക് പല്ല് വന്ന് തുടങ്ങും. ആ സമയത്ത് ഈ ബ്രഷ് ഉപയോഗിച്ച് തന്നെ അരിമണീന്റെ അത്ര ഫ്ലൂറിഡേറ്റഡ് ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യുക. അത് കഴുകി കളയേണ്ട ആവശ്യമില്ല. ഒരു 2 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴേക്കും ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. കുട്ടീനെ മിററിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പേരന്റ് ബാക്കിൽ പുറകിൽ

0: എന്ന് നമുക്ക് രണ്ടുപേർക്കും മിററിൽ കാണാൻ പറ്റണം. അങ്ങനെ വേണം നമ്മൾ ബ്രഷ് ചെയ്യിക്കാൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും എന്താ ചെയ്യുന്നതെന്നുള്ള അറിയും, അവരും ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 6 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ തന്നെ ബ്രഷ് പിടിച്ച് ബ്രഷ് ചെയ്യിക്കാൻ എൻകറേജ് ചെയ്യണം. നമ്മൾ ഈ ചെറിയ പ്രായം തൊട്ടന്നെ നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ടൂത്ത് ബ്രഷ് വായിലിടുന്ന പോലെ ആവില്ല. അതായത് അവർ ഓൾറെഡി അവർ ഈ മോണയൊക്കെ ക്ലീൻ ചെയ്ത് ശീലിച്ച കുട്ടികളായിരിക്കും. അപ്പൊ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓറൽ ഹൈജീൻ. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയി ചെയ്യേണ്ടത്. പിന്നെ ഒരു വയസ്സിന് മുന്നേ ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുക. വർഷത്തിൽ 2 പ്രാവശ്യം ഒന്ന് വെൽനസ് ചെക്കപ്പ് പോലെ ഡെന്റിസ്റ്റിനെ കാണണം. ഇതൊക്കെയാണ് നമുക്ക് പേരന്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ.
1: ഡോക്ടർ, താങ്ക് യു സോ മച്ച്.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ അതിനാവശ്യമായി

0: ആയ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിത ശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

போரின் சாரே நாடு நீ தீரிப்பாய்.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾക്കൊപ്പം.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാ

0: ചിരിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്തു തുടങ്ങിയാൽ ജീവിതം എത്ര എളുപ്പമാകുമെന്നറിയുമോ? പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതിനൊന്നും നമുക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നല്ല തമാശകൾക്കും ഫലിത രംഗങ്ങൾക്കുമൊക്കെ ആസ്വാദകർ ഏറെയാണ്. വലിയ ഗഹനമായ വിഷയങ്ങളൊന്നുമില്ലാതെ നർമ്മത്തിൽ പൊതിഞ്ഞ വളരെ ലളിതമായ സന്ദർഭങ്ങളടങ്ങിയ മുഴുനീള ഹാസ്യ ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ കാലാതീതമാണ്. ഹാസ്യ താരങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഇത്തരം ചിത്രങ്ങളിലെ രംഗങ്ങളും തമാശകളുമെല്ലാം മാറുന്ന കാലത്തോടൊപ്പം കൂട്ടു നടക്കുന്നവയാണ്. അത്തരമൊരു ചെറിയ സിനിമയാണ് ഗജകേസരി യോഗം. വലിയ അവകാശവാദങ്ങൾ ഒന്നുമില്ലാതെ സരസമായി കണ്ടുതീർക്കാവുന്ന ഒരു സിനിമ. പിന്നീട് ഓർത്തു ചിരിക്കാൻ കഴിയുന്ന ഒട്ടനേകം രംഗങ്ങളുണ്ടെന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരാനപ്രേമിയുടെ കഥയാണ്. പേര് അയ്യപ്പൻ നായർ. ഒരുപാട് കാലം തൃപ്പൂണിത്ര ദേവസ്വത്തിലെ ശങ്കരൻ എന്ന ആനയുടെ പാപ്പാനായിരുന്നു അയ്യപ്പൻ നായർ. ആന ചരിഞ്ഞതോടുകൂടി അയാൾ അവിടെ നിന്നും വിട പറഞ്ഞു. ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണമായി വീട്ടിൽ തന്നെയാണ്. ഭാര്യ മാധവിയും ഒറ്റ മകൾ കാർത്തികയും അടങ്ങുന്നതാണ് അയാളുടെ കുടുംബം. ഭാര്യയുടെ ബന്ധു വീട്ടിൽ വരുന്നത് കൊണ്ട് പലചരക്കു കടയിലേക്ക് മാധവി പറഞ്ഞു വിട്ടതായിരുന്നു അയ്യപ്പൻ നായര്. പറഞ്ഞ പോലെ പഴവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി തിരിഞ്ഞപ്പോഴാണ് ദേവസ്വത്തിലെ ആനയും പാപ്പാനും കൂടി വരുന്നത് കാണുന്നത്. പിന്നെ മിണ്ടാതെ പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ പഴവും ബിസ്ക്കറ്റും ആനയ്ക്കും കൊടുത്ത് സന്തോഷത്തോടെ അയാൾ വീട്ടിലേക്കെത്തി.
1: കുട്ടിക്കൃഷ്ണൻ പോയത് കണ്ടില്ലേ?
2: ഇല്ല. എന്നിട്ട് അവൻ എന്താ ഇവിടെ കേറാണ്ട് പോയത്?
1: പഴയതിലും അവനൊന്ന് മിനിയിട്ടുണ്ട്.
2: അത് പിന്നെ മിനുങ്ങാണ്ടിരിക്കുവോ? മിടുക്കനല്ലേ അവൻ. ഈയിടെ അല്ലേ അവൻ കല്യാണം കഴിച്ചത്?
1: ഈശ്വര,
2: എന്തേ
1: നീ ആരുടെ കാര്യം ഈ പറയണേ?
2: എനിക്ക് അറിഞ്ഞൂടെ കുട്ടിക്കൃഷ്ണനെ, ഇത് നല്ല കൂത്ത്. കല്യാണത്തിന്റെ അന്ന് അവൻ എന്നോട് പറഞ്ഞതാ ഇന്ന് അവനും പെണ്ണും കൂടി ഇങ്ങോട്ട് വരുന്ന്. അവര് വരുമ്പോ കാപ്പി കൊടുക്കാനല്ലേ മനുഷ്യ ഞാൻ നിങ്ങളെ കടയെ പറഞ്ഞയച്ചത്?
1: എടി മണ്ടി, നിന്റെ അപ്പച്ചിയുടെ മക കുട്ടിക്കൃഷ്ണൻ അല്ല,
2: പിന്നെ
1: വരിക്കശ്ശേരി മനയിലെ കുട്ടിക്കൃഷ്ണന്റെ കാര്യ ആന.
2: ഇത്രയും കാലം ആനയുടെ കൂടെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആന കണ്ട നിങ്ങളുടെ ഇളക്കം മാറിയിട്ടില്ല അല്ലേ?
1: നിന്നേക്കാളും എത്ര സ്നേഹമുള്ള ജന്തുവാണ് ആനയെന്ന് നിനക്കറിയോ? ആനയുടെ മഹത്വം ഒരാനക്കാരനെ മനസ്സിലാവൂ. നീ നോക്കിക്കൊടി, ഞാനൊരു ആനയെ വാങ്ങും.
2: പിന്നെ കൊറേ നാളായി നിങ്ങക്ക് ആനയെ വാങ്ങണമെന്നുള്ള മോഹം തുടങ്ങിയിട്ട്. ആ പെണ്ണിനെ ഇറക്കിടാനുള്ള വഴി എന്താ വെച്ചാ നോക്കൂ.
1: അവൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ടൈപ്പൊക്കെ ഒന്ന് പഠിച്ച് പാസ്സാവട്ടെ. ആനയുള്ള വീട്ടിലെ പെണ്ണാവുമ്പോ ഒരാളും വന്ന് മുഖത്ത് നോക്കി സ്ത്രീധനം ചോദിക്കില്ല.
2: ആനയെ കണ്ട് പേടിച്ചിട്ടാവൂല്ലേ?
1: നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
2: പഴം ബിസ്ക്കറ്റ് വാങ്ങിയില്ലേ?
1: വാങ്ങി.
2: എന്നിട്ട് എവിടെ?
1: കുട്ടികൃഷ്ണൻ കൊടുത്തു. കുട്ടികൃഷ്ണൻ കൊടുത്തു.
2: അപ്പച്ചിയുടെ മോൻ കുട്ടികൃഷ്ണൻ വരുമ്പോ ഇനി എന്തെടുത്ത് വെച്ച് കൊടുക്കും?
1: നിന്റെ അപ്പച്ചിയുടെ മകൻ കുട്ടികൃഷ്ണൻ വരുമ്പോ ഇവിടെ ഉള്ളത് എടുത്തു വെച്ചുകൊടുത്താ മതി.
2: എന്റെ ഈശ്വര, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എന്നാ പിന്നെ സന്ധ്യം കൂടെ എന്റെ വായി കുത്തി തരായിരുന്നില്ലേ?
1: അയ്യേ, നിന്നെ പോലെ കൈ കിട്ടുന്നത് മുഴുവൻ ആന വാരി വലിച്ചു തിന്നില്ല. അതിന് ഇഷ്ടപ്പെടുന്ന ചില പ്രത്യേക സാധനങ്ങളുണ്ട്, അതേ തിന്നു.
2: മനസ്സിലായാ?
0: ഭാര്യയും മകളും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ആനക്കമ്പത്തിന് ഒരു കുറവും ഉണ്ടായില്ല. നാട്ടിലെ ഉത്സവങ്ങളെല്ലാം കൂടുകയും അവിടുത്തെ ആനകളെ കണ്ട് നിർവൃതി അടയലുമൊക്കെയാണ് പാവം അയ്യപ്പൻ നായരുടെ സന്തോഷങ്ങൾ. ഒടുവിൽ സുഹൃത്ത് കാദറിന്റെ ഉപദേശപ്രകാരം സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത് ആനയെ വാങ്ങിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. വീടും പറമ്പും ഈടുവെച്ചുകൊണ്ടുള്ള ഈ പരിപാടിക്ക് നിക്കണോ എന്ന് പതിവ് പോലെ മാധവി ചോദിച്ചു. കേട്ടുതഴമ്പിച്ച ആ വാക്കുകൾക്ക് അല്ലെങ്കിലും വിലയില്ലല്ലോ. വരാൻ പോകുന്ന വായ്പാമേളയിൽ നിന്നുമാണ് ലോൺ കരസ്ഥമാക്കേണ്ടത്. വായ്പാമേളയുടെ അന്ന് ആവശ്യക്കാർക്കിടയിൽ അയ്യപ്പൻ നായരും ഉണ്ടായിരുന്നു.
3: അടുത്തതായി വായ്പാമേള ഉദ്ഘാടനം ചെയ്യാൻ ഇവിടുത്തെ തഹസീൽദാർ എന്ന നിലയിൽ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ രാംമോഹൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഐ ആർ ഡി പിയിലൂടെ നമ്മുടെ ഗവൺമെന്റ് നല്ല നല്ല പല പ്രോഗ്രാമുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ വിജയത്തിനായി ഗവൺമെന്റ് ഓഫീഷ്യൽസും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്.

അഭ്യസ്തവിദ്യരായ പല ചെറുപ്പക്കാർക്കും ഈ പദ്ധതി മൂലം തൊഴിൽ നൽകാൻ കഴിഞ്ഞുവെന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ IRDP പദ്ധതി കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായിട്ടുള്ളത് ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർക്കാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ നടക്കുന്ന ഈ വായ്പാ മേള എല്ലാ രീതിയിലും ഒരു വിജയമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അടുത്തതായി വായ്പാ വിതരണം ബഹുമാനപ്പെട്ട കളക്ടർ നിർവഹിക്കുന്നതാണ്. മണപ്പാട്ടിപ്പറമ്പിൽ വാസുദേവ മല്ലൻ ഭാര്യ സീതാഭായി പപ്പട നിർമ്മാണ യൂണിറ്റ് 2000 രൂപ.

അടുത്തത് നിരവത്ത് കേളു നായർ, അയ്യപ്പൻ നായർ, ആന വായ്പ 40,000 രൂപ. IRDP വായ്പാ പദ്ധതി പ്രകാരം ആദ്യമായാണ് ഒരു ആനക്കായി വായ്പ നൽകുന്നത്. അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ശ്രീ അയ്യപ്പൻ നായർക്കാണ്. അയ്യപ്പൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു.

0: നീ തരൂ, ഞാൻ വെച്ചേക്കാം.
1: വേണ്ട,
0: എന്റെ പെട്ടി വെച്ച് പൂട്ടാ.
1: പിന്നെ
0: മോളെ, മോളെ, രണ്ടു പവന്റെ മാലയാ, പക്ഷെ കണ്ടാ ഒന്നര പവന്റെ പൊലിമേ ഉള്ളു. ഒരു മൂന്ന് പവൻ തികച്ചു വാങ്ങായിരുന്നു അല്ലേ?
1: എന്തിനാ മൂന്ന് പവനാക്കണേ, ഒരു പത്ത് പവനായിക്കോട്ടെ. ചെക്ക് മാറി 40,000 കിട്ടിയല്ലേ. ബ്ലോക്ക് ഓഫീസിൽ തന്നെ 1,000 രൂപ ഓരോരുത്തർക്കായിട്ട് വിരിച്ചു കൊടുത്തു. ഇപ്പൊ മോൾക്ക് മാലയും അമ്മയ്ക്ക് തുണിയും മേടിച്ച് 5,000-6,000 രൂപ അങ്ങനെയും പോയി. എന്നെ ജയിലിൽ കയറ്റി അഴി എണ്ണിക്കാനാണോ നിന്റെ ഉദ്ദേശം?
0: ആനയുള്ള തറവാട്ടിലെ ഏക സന്തതിയാകാൻ പോവല്ലേ അവള്? നല്ല ഒരു മാല പോലും ഇല്ലാണ്ട് നിക്കണ കണ്ട കുടുംബത്ത് വന്നു കാരണം ആനയ്ക്ക് അതിന്റെ മാനക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ.
1: ഇനി 33,000 രൂപയുണ്ട്, 30 ദിവസമുണ്ട്. അതിനകത്ത് ആനയെ വാങ്ങി അത് ആനയാണെന്ന് തെളിയിക്കണം.
0: ആന കണ്ടറിഞ്ഞൂടെ ആനയാണെന്ന്? പിന്നെന്താ ഇത്ര തെളിയിക്കാൻ?
1: എടി, അത് സർക്കാർ നിയമമാണ്. IRDP ലോണ് കൊണ്ട് എന്തു വാങ്ങിയാലും ജംഗമ വസ്തു എന്താണെന്ന് തെളിയിച്ചിരിക്കണം. ഉദാഹരണത്തിന്, ഞാനാണ് ജംഗമെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
0: ഓ എന്റെ ഭഗവാനെ, നിങ്ങൾ ജംഗമമാകാത്തത് എന്റെ ഭാഗ്യം.
1: ദേ എന്റെ വായനൊന്നും കേക്കണ്ട, അവരുടെ നിബന്ധനകൾ വായിച്ചാലേ കിട്ടിയ കാശ് കൈകൊണ്ട് തൊടില്ല.
0: എന്നാ എന്റെ തരൂ, ഞാൻ തരൂ.
1: ഓ ദേ മോളെ, ഇതൊന്ന് വായിച്ചേ.
0: ആ രൂപ എന്റെ തരുന്നേ. ഓ,
2: നിബന്ധനകൾ: 1, വായ്പ കൈപ്പറ്റി 30 ദിവസത്തിനകം ആനയെ വാങ്ങി ഹാജരാക്കേണ്ടതാണ്. 2, വാങ്ങിക്കപ്പെടുന്ന ജംഗമ വസ്തു ആന വിഭാഗത്തിൽപ്പെടുന്ന ഉരു ആണെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
0: എന്തായി ഉരു?
1: അത് നിനക്കുള്ള രോഗമൊന്നുമല്ല, ചോദ്യങ്ങൾ ചോദിക്കാതെ വായിക്കുന്നത് കേട്ട്.
2: 3, ആന ആണോ പെണ്ണോ എന്നും ക്രയം നടക്കുന്ന സമയത്ത് ഉരുവിന് സാംക്രമിക രോഗങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്നും അസിസ്റ്റന്റ് വെറ്റിനറി സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു മൃഗ ഡോക്ടറിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 4, ആനയെ വാങ്ങുന്ന ആളിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി വായ്പ ഉടമ്പടിക്കാരന്റെ റേഷൻ കാർഡ് സഹിതം ഹാജരാക്കേണ്ടതാണ്. 5, വായ്പ തുക പലിശ സഹിതം 40 തുല്യ ഗഡുക്കളായി അടച്ചു തീർക്കേണ്ടതും വായ്പയ്ക്ക് തുല്യമായ തുകയ്ക്ക് ഉടമ്പടിക്കാരന്റെ സ്ഥാവര സ്വത്തുക്കൾ ഈട് നൽകേണ്ടതുമാണ്. 6, അത് കൊള്ളാം, വായിക്കാൻ പറഞ്ഞ ആളുമില്ല, കേൾക്കാനിരുന്ന ആളുമില്ല.
3: അയ്യപ്പൻ നായർക്ക് ടെൻഷൻ അടിക്കാനുള്ള വകയൊക്കെ ആ നിബന്ധനകളിൽ ഉണ്ടായിരുന്നു. നിബന്ധനകളൊക്കെ പാലിച്ച് എത്രയും പെട്ടെന്ന് ഒരാനയെ എവിടുന്ന് കിട്ടുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഖാദർ തന്നെ മറ്റൊരു വഴി പറഞ്ഞുകൊടുക്കുന്നത്. രാഘവൻ നായരെ കണ്ടാൽ എല്ലാം ശരിയാകും. ലക്ഷണമൊത്ത ഒരാനയെ തരപ്പെടുത്താൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ രാഘവൻ നായരുടെ വീട്ടുമുറ്റത്ത് അയ്യപ്പൻ നായർ ഹാജർ. വിഷചികിത്സ, മർമാണി ചികിത്സ, കൈവിഷ ചികിത്സ, ജ്യോതിശാലയം, വിവാഹ ബ്രോക്കർ, കളരി സംഘം, രാഘവൻ നായർ ചില്ലറ പുള്ളിയൊന്നുമല്ല. അയാൾക്കില്ലാത്ത ബിസിനസ്സുമില്ല. വലിയ തിരക്കൊക്കെയുള്ള ആളാണെങ്കിലും അയ്യപ്പൻ നായർ

കാര്യമായിട്ട് പറഞ്ഞതുകൊണ്ടായിരിക്കാം പിറ്റേന്ന് തന്നെ രാഘവൻ നായരും ശിഷ്യൻ പരശുരാമനും അയ്യപ്പൻ നായരുടെ വീട്ടുമുറ്റത്തെത്തി. ആനയെ തേടിയുള്ള മൂവർ സംഘത്തിന്റെ യാത്ര അന്ന് തുടങ്ങി. ആദ്യത്തെ ലക്ഷ്യസ്ഥാനം ചാരായ ഷാപ്പായിരുന്നു.

0: അയ്യപ്പനാശനൊന്നും കഴിക്കുന്നില്ലേ?
1: എനിക്ക് വേണ്ട.
0: അതെന്താ?
1: ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കുടിയുണ്ടേ.
0: കാടയുണ്ടോ? കാടയിറച്ചി
2: ഇല്ല സാർ.
0: കൊക്കുണ്ടോ? കൊക്കിറച്ചി
2: ഇല്ല സാർ.
1: ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ. കാടയും കൊക്കൊക്കെ
0: പോരെ. അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ.
3: മിണ്ടരുത്. പരശുരാമൻ കുടിച്ച എങ്ങനെയാ? എപ്പ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. പരശുരാമൻ ഇനി മദ്യപിക്കണ്ട. നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും.
0: എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും, അത്രയല്ലേ ഉള്ളൂ.
1: ഈ കുപ്പിടുത്ത് നിറന്തലിന് ഡബ്ബണ്ടല്ലോ.
0: അടിയാ, സൗരം വരെ അടിച്ചോളൂ.
4: കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിൽ നിന്ന്.
5: അയ്യോ, ഭയങ്കരം തന്നെ.
3: അയപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ.
1: അത് ശരിയാവില്ല രാഘവൻ നായരെ. നമുക്കൊരു തറവാട്ടി ചെന്ന് കയറേണ്ടതല്ലേ?
3: അതോർത്ത് അയ്യപ്പൻ നായർ വിഷമിക്കണ്ട. നാരായണൻ നമ്പ്യാരും അല്പസ്വല്പൊക്കെ അടിക്കുന്ന ആളാ. ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചോദിച്ച ഒരാനയല്ല, തറവാട്ടിലുള്ള മുഴുവൻ ആനയും പെറുക്കിത്തരും. നോയിക്കൊള്ളൂ, എന്നെ കാണുമ്പം നാരായണൻ നമ്പ്യാർക്കുള്ള ഒരു ഒരു സന്തോഷം.
6: തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ചാ ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യണ്ടായി?
3: അല്ല, ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടത് കൊണ്ട്.
6: കേട്ടതുകൊണ്ട് കുട്ടിശങ്കറിനെയും ശ്രീലക്ഷ്മിയെയും വിറ്റ് ചെലവ് കഴിക്കേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല. നിനക്ക് മേച്ചേരി തറവാട്ടിൽ ആനയെ തന്നെ വേണം, നിർബന്ധമാണോ? കൊണ്ടുപോയിക്കോളൂ, ആഗ്രഹമല്ലേ? നിറയെ കുഴിയാനകള്.
7: അങ്ങനെ ആദ്യത്തെ ദിവസം അവസാനിച്ചു. പിറ്റേന്നും ഇറങ്ങി. ആദ്യം ഷാപ്പ്, പിന്നെ ഏതെങ്കിലും ഒരു ആന ഉടമസ്ഥന്റെ വീട്. ആനയെ വിൽക്കാതിരിക്കാനുള്ള ലോകത്തില്ലാത്ത കാരണങ്ങളും. പറഞ്ഞ സമയത്തിനുള്ളിൽ ആനയെ വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്തിരുന്നപ്പോഴാണ് അടുത്തുള്ള സർക്കസ് ക്യാമ്പിൽ നിന്നും വിലക്കുറവിന് ഒരാനയെ സ്വന്തമാക്കാൻ അയ്യപ്പൻ നായർക്ക് അവസരമൊത്തുവന്നത്. അങ്ങനെ അയാളുടെ ജീവിതാഭിലാഷം സഫലമായി. അയാളും ഒരു ആന മുതലാളിയായി.
3: ആനയെ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ രാഘവൻ നായർ ആനയെ വാങ്ങി തന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചാലും കുറഞ്ഞ പേർക്ക് ആനയെ കിട്ടിയോ?
1: എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്.
3: ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റാണ്.
1: ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണെങ്കിൽ ദിവസം കുറെ പിടിക്കും.
3: എന്തിനാ മനുഷ്യക്കോലാക്കണ്? അത് ആനയുടെ കോലത്തിൽ തന്നെ നോട്ടെ.
1: താൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കാണ്ട് ഒന്ന് തേച്ച് തന്നെ.
3: അതൊന്നും എന്റെ മണി പെട്ടതല്ല. ചീപ്പ് റേറ്റിന് ഒരു ആനേനെ വെച്ചു ഇത് തേച്ചു തരാം ഞാൻ. അതൊക്കെ പാപ്പാമാരെ മണി പെട്ടതാ.
8: പാപ്പാനാ?
3: വേഗം തേച്ചുകൂടിയേ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആള് വിട്ടിരിക്കാ. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തും പറഞ്ഞിട്ട്.
7: ആനയ്ക്കൊരു പേരുമിട്ടു, ശ്രീവിദ്യ. പക്ഷെ എന്തു പറയാൻ, ആനയ്ക്കു പിന്നാലെ പുതിയ പ്രശ്നങ്ങളും അയ്യപ്പൻ നായരെ തേടിയെത്തി. അയാൾക്കറിയാവുന്ന ആജ്ഞകളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആന ഒന്നും അനുസരിച്ചില്ല.
6: എനിക്കൊന്നും
1: അറിയില്ല. ആന മുഖം ഈർപ്പിച്ച് നിക്കണ കണ്ടാ തോന്നും. ഞാൻ ഏതാണ്ട് ആനയുടെ ഇന്ന് 10-25,000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്.
6: അതൊന്നും അല്ലെന്നേ, നാട്ടുകാരുടെ കണ്ണായിരിക്കും. അത് ഈ ആന ഒന്നും അനുസരിക്കാത്തെ. ഒരു അനക്കോല്ലാണ്ട് നിക്കണേ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടോ ആന?
1: ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചുകൊണ്ടായിരിക്കോ?
6: ഏ, അതും അല്ലെന്നേ.
1: പിന്നെ
6: ഞാൻ പറയട്ടെ?
1: പറയടി.
6: പറയട്ടെ?
1: പറയാൻ പറഞ്ഞില്ലേ ഇപ്പൊ?
6: ഇങ്ങനെ ചാടി കിടിക്കാൻ വരുവാണെ ഇപ്പൊ പറയാൻ മനസ്സില്ല.
1: കല്യാണം കഴിഞ്ഞ അന്നോട്ടുള്ളത് ഇതൊക്കെ ഇനി വേണ്ട. പറയടി.
6: അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആനയെ മേടിക്കാൻ പോണോന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കയിലെ ദേവയാനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലണ്ടായി.
1: ആ നരകത്തിന് എനിക്ക് പണ്ടേ അറിയാം. മോള് ശരിയാ, തള്ളയും ശരിയാ. പിന്നെ
6: ഇനിയിപ്പ എന്താ ചെയ്യാ? നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ?
7: വെളിച്ചപ്പാട് വന്നു, പോയി. ആനയും അങ്ങനെ തന്നെ നിന്നു. എത്ര ശ്രമിച്ചിട്ടും ആനയെ അനുസരിപ്പിക്കാൻ അയ്യപ്പൻ നായർക്ക് കഴിഞ്ഞില്ല. തടിപിടി

0: പഠിപ്പിക്കാൻ കൊണ്ടുചെന്നെങ്കിലും സർക്കസിൽ നിന്ന് പഠിച്ച കുറെ വിദ്യകളൊക്കെ കാട്ടി ആന അവിടെ നിന്നും പോന്നു. അയ്യപ്പൻ നായർ ആകെ കുഴങ്ങി. ഒടുവിൽ കാര്യം പിടികിട്ടി.
1: കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു.
2: എന്ത് കണ്ടുപിടിച്ചു?
1: ആനയ്ക്ക് മലയാളം അറിഞ്ഞുകൂടാത്തോണ്ടാ ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു.
2: ഏത് മാനേജർ? സർക്കസിലെ മാനേജർ. വിളിച്ച പണം കൂട്ട് മാറി.
3: ഹിന്ദി
2: ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട്. അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും.
3: എന്തോന്നും
2: അഗത്.
0: അപ്പോൾ ഭാഷയാണ് പ്രശ്നം. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഹിന്ദി പഠിക്കാൻ തന്നെ അയ്യപ്പൻ നായർ തീരുമാനിച്ചു. ഹിന്ദി മാഷുമെത്തി വിനയചന്ദ്രൻ. ഹിന്ദി പഠനവും ആരംഭിച്ചു.
4: മേ ഇസ് ഈക്വൽ ടു ഹും, തും ഇസ് ഈക്വൽ ടു ഹോ. മേ കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. മേ കർത്താവായിരിക്കുമ്പോ തും കർത്താവായിരിക്കുമ്പോ ഇനി നമുക്ക് അടുത്ത ഗ്രാമറിലേക്ക് കടക്കാം.
5: വിദ്വമാഷേ, ഈ ആനയ്ക്ക് ആവശ്യമുള്ള വാക്കുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി കേട്ടോ.
4: എന്ന് വെച്ചാ
5: ഈ ആന ഇരിക്കാനും നിൽക്കാനും നടക്കാനും വളയ്ക്കാനും ഒക്കെ
4: നാളെ മുതൽ അങ്ങനെ പഠിപ്പിക്കാം. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.
0: വിനയചന്ദ്രൻ അവരുടെ കൂടെ താമസിക്കാനും തുടങ്ങി. ആനയ്ക്ക് ആവശ്യമുള്ള ഹിന്ദി മാത്രം അയ്യപ്പൻ നായരെ പഠിപ്പിക്കാൻ വിനയൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ വിനയനും അയ്യപ്പൻ നായരും മാധവിയും ആനയുടെ മുൻപിലെത്തി.
4: വായേ മൂടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയാൻ.
2: ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ.
4: അയ്യോ, വായേ മൂടല്ല, വായേ മൂട്.
5: നോക്കൂ നോക്കൂ, ആ വിദ്വാമാഷ പറഞ്ഞിരുന്ന പോലെ പറയൂ. വായേ മൂടെന്ന് പറഞ്ഞ ആന എങ്ങനെ വാ മൂടി നിന്ന പിന്നെ ഡോക്ടറെ വിളിക്കാൻ നടക്കണ്ടേ?
4: മൂടെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക.
5: പറയൂ പറയൂ പറയൂ.
4: ആകെ ചെല്ലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് നടക്കുക. പീച്ചെ ചെല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട്
5: നടക്കുക. എന്തോ
0: അങ്ങനെ ആന അനുസരിക്കാൻ പഠിച്ചെങ്കിലും ആനയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അയ്യപ്പൻ നായർക്ക് കഴിഞ്ഞില്ല. തടി പിടിപ്പിക്കാൻ കൊണ്ടുചെന്നാലും മന്ത്രിക്ക് മാല അണിയിക്കാൻ കൊണ്ടുചെന്ന് നിർത്തിയാലും ആന അത് പഠിച്ച സർക്കസ് വിദ്യകൾ മാത്രം കാണിച്ചുകൊണ്ടേയിരുന്നു. ആശിച്ചു മോഹിച്ചു വാങ്ങിയ ആന അങ്ങനെ അയാൾക്കൊരു ബാധ്യതയായി മാറി. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി അയാൾ ഒരു പുതിയ മാർഗം കണ്ടെത്തി. ഒരു സ്വാമിയെപ്പോലെ അയ്യപ്പൻ നായർ ഒരുങ്ങി ആനയെയും ഒരുക്കി കടകളിൽ കയറി നേർച്ച പിരിക്കലായി അയാളുടെ പുതിയ തൊഴിൽ. ഇതിനിടയിൽ വിനയചന്ദ്രൻ മാഷും കാർത്തികയും ഇഷ്ടത്തിലാവുകയും ചെയ്തു. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ആനയെ ജപ്തി ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് നോട്ടീസ് വന്നപ്പോഴാണ് കളിയെല്ലാം കാര്യമായത്. ശ്രീവിദ്യയെ പിരിയാൻ അയ്യപ്പൻ നായർക്ക് കഴിയുമായിരുന്നില്ല.
5: നിങ്ങൾ ഇവിടെ വന്നിരിക്കുക.
2: മാധവി, ഇവള് നമ്മളെ വിട്ടു പോവോ? നിനക്കറിയോ മാധവി, ആരാന്റെ ആനകളുടെ പാപ്പാനായി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അന്നും ആനകളെയൊക്കെ കൈമാറുമ്പോ ഉടമസ്ഥരെക്കാൾ വേദനിച്ച ഞാനാ. എന്റെ കാർത്തികയില്ലേ, നമ്മുടെ മോള്, അവളെപ്പോലെ തന്നെയാ എനിക്കിവളും.
6: അയ്യപ്പൻ ആശാൻ പേടിക്കാണ്ടിരിക്കെ, ഓഫീസിൽ ജപ്തി നോട്ടീസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ.
7: ഓഫീസിൽ വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് എടുത്ത് അയച്ചിട്ട് മനുഷ്യൻ ഇറങ്ങാറാക്കല്ലേ.
2: ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല, മൂന്നാമത്തെ നോട്ടീസാ.
6: സർക്കാർ കാര്യമല്ലേ, എത്ര നോട്ടീസ് വേണമെങ്കിലും വന്നോട്ടെ, നമുക്കൊരു തടയിട്ട് കൊടുത്ത
2: പോലെയാണ്.
6: അല്ലാശനെ, നമുക്ക് തഹസിൽദാർക്ക് കുറച്ച് രൂപ കൊടുത്താലോ? അതിന് അയാൾ കാശ് മേടിക്കോ? അയാള് നേരിട്ട് വാങ്ങിക്കൂല, അയാളുടെ അനിയൻ തമ്പിക്കുഞ്ഞിന്റെ കൊണ്ടുകൊടുത്ത കാര്യം നടക്കും.
7: അത് ശരിയാ.
6: അയ്യപ്പൻ ആശാൻ ഒരു 500 രൂപ ഒപ്പിച്ചെന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു.
2: 500 രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ?
7: എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയാ പറ്റൂ, അല്ലെങ്കിൽ ആനയായിട്ട് അവര് പോവും.

0: ശക്തി ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ആനയെ കൊണ്ട് സർക്കസ് കളിപ്പിച്ച് കാശുണ്ടാക്കാൻ വരെ അവർ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ഒടുവിൽ ആനയെ ജപ്തി ചെയ്തു കൊണ്ടുപോവുക തന്നെ ചെയ്തു. അയ്യപ്പൻ നായർ ധർമ്മസങ്കടത്തിലുമായി. ആനയെ ലേലം ചെയ്യാൻ സർക്കാർ ഉത്തരവായെങ്കിലും വിനയചന്ദ്രനും പരശുരാമനും കൂടി അതും പൊളിച്ചു. അങ്ങനെ ആർക്കും വേണ്ടാത്ത ആന ഒടുവിൽ അയ്യപ്പൻ നായരുടെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തി.
1: ആനയെ നിങ്ങൾക്ക് കയറാൻ ഉത്തരവായിരിക്കുന്നു. അപ്പൊ തവണ അടക്കണ്ടേ സാർ? അതൊക്കെ കാശ് കിട്ടുമ്പോ സൗകര്യം പോലെ അടച്ചാ മതി. സന്തോഷായല്ലോ. ആ പിന്നെ വേറൊരു കാര്യം, ആനയുടെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഉത്തരവാദി നിങ്ങളായിരിക്കും. അതുകൊണ്ട് ആനയെ നന്നായിട്ട് നോക്കണം. അപ്പൊ ഇനി വരട്ടെ. ഓക്കെ
2: വരട്ടെ അച്ഛനെ. ഇപ്പൊ നിന്റെ പിണക്കൊക്കെ മാറിയില്ലേ?
0: ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിനയന്റെയും കാർത്തികയുടെയും പ്രണയമൊക്കെ അയ്യപ്പൻ നായർക്കും മാധവിക്കും അറിയാമായിരുന്നു. അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു.

0: മാഷെ ഒന്നിങ്ങോട്ട് വരെ. മേൻ കർത്താവായിരിക്കുമ്പോ എന്താ ചേർക്കണ്ടെന്ന് പറഞ്ഞേ? നിന്നോട് ചോദിച്ചില്ല. അപ്പോ തും കർത്താവായിരിക്കുമ്പോഴോ? അത്യാവശ്യം പറയാനുള്ള ഹിന്ദിയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുമല്ല, ഇവിടെ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ.
1: ഞാൻ പോകുന്ന കാര്യം ചോദിക്കാനിരിക്കായിരുന്നു, ഇന്ന് തന്നെ പോയിക്കൊള്ളാം.
0: എന്റെ മകളുടെ കല്യാണം നാലാളറിയേ, ഈ വീട്ടുമുറ്റത്ത് വെച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. മാഷക്ക് എന്റെ മോളെ കെട്ടാൻ ഇഷ്ടമാണ്.
1: അത് ഞാൻ
2: എന്തേ ഇഷ്ടമില്ലാന്നുണ്ടോ?
1: അയ്യോ അതല്ല,
2: പിന്നെ
1: അത്
0: മാഷിനെ കണ്ട അന്ന് മുതലേ എനിക്ക് നല്ല ഇഷ്ടായി. കല്യാണം നമുക്ക് ഉടനെ നടത്തണം. നാളെ തന്നെ പോയി മാഷ് മാഷ് വീട്ടുകാരെ വിളിച്ചിട്ട്
1: ഇപ്പൊ തന്നെ പോവാം.
0: ഇന്നിപ്പോ സമയം എത്രയായില്ലേ? നാളെ പോയാ മതി.
2: വേണേ ഇപ്പൊ തന്നെ പോയിക്കോട്ടെ.
0: കൽ ജാനമ്മേ പോലത്താത്ത
2: ആ ജാനമ്മേക്ക് ആ തക്ലീഫ് ജാവോ മാസ്റ്റർ ജി.
3: മാ ബാപ് മാസ്റ്റർ ജി ഖാനാ തയ്യാർ ഹേ ആയേ.
0: ഇപ്പൊ എങ്ങനെയുണ്ട് മാഷേ, ഇതൊരു ഹിന്ദി കുടുംബം അല്ലെന്ന് ആരാ പറയാ?
4: അങ്ങനെ വീണ്ടും സന്തോഷവും സമാധാനവും ഒക്കെ ആയി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ധ്യാന വീണ്ടും ഒരു സുപ്രഭാതത്തിൽ അനങ്ങാണ്ട് അങ്ങനെ നിൽക്കുന്നത്. ഒന്നും കഴിക്കുന്നില്ല, കേൾക്കുന്നില്ല, ആകെ ഒരു മന്ദിപ്പ്. രാഘവൻ നായർ ആനയ്ക്ക് ചുറ്റും നടന്ന് അയാൾക്കറിയാവുന്ന പൊടി വിദ്യയൊക്കെ ചെയ്തു നോക്കി, എന്നിട്ടും ഫലമുണ്ടായില്ല. ആനയുടെ അലർച്ചയും അസ്വസ്ഥതയും ഒക്കെ കണ്ടപ്പോൾ അവരെല്ലാവരും ഒന്ന് പേടിച്ചു. പക്ഷെ ഒടുവിൽ എല്ലാവർക്കും കാര്യം മനസ്സിലായി, ആന ഗർഭിണിയായിരുന്നു. ഒരു സുന്ദരൻ ആനക്കുട്ടിക്ക് അത് ജന്മം നൽകി. അങ്ങനെ ആനയും ആനക്കുട്ടിയുമൊക്കെയായി അയ്യപ്പൻ നായരുടെ ഗജകേസരി യോഗം യഥാർത്ഥത്തിൽ അവിടെ തുടങ്ങുകയാണ്.
2: നിന്നെ ഞാൻ
5: ഊഞ്ഞാലാട്ടാം.
1: അച്ഛനും അമ്മയാണ്.
0: നമസ്കാരം.
1: കണ്ടോ മാഷേ?
6: ഇതൊക്കെ ഞങ്ങൾ അത്തുന്നു. അയ്യോ ഇതാണ് ഗജകേസരി യോഗം.
4: ഏച്ചുകെട്ടലുകൾ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ കണ്ടു തീർക്കാവുന്ന ഒരു കൊച്ചു സിനിമയാണ് ഗജകേസരി യോഗം. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആഴമേറിയ ബന്ധം പറഞ്ഞു വെക്കുന്ന ചിത്രം. മനുഷ്യന്റെ ഭാഷയും വിഷമവും സന്തോഷവും ഒക്കെ മനസ്സിലാക്കാൻ അവർക്കാകും. അതേപോലെ തിരിച്ചു മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളും ചിത്രത്തിലുണ്ട്.

നാട്ടിൻ പുറവും നിഷ്കളങ്കമായ കുറെ മനുഷ്യരും അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും. അതിവേഗം നീങ്ങുന്ന ലോകത്തിൽ പഴമയിലൂടെയുള്ള 2 മണിക്കൂർ സഞ്ചാരമാണ് ഗജകേസരി യോഗം പോലെയുള്ള സിനിമകൾ. ദാമ്പത്യത്തിലെ ഇണക്കവും പിണക്കവുമൊക്കെ രസകരമായി ചിത്രീകരിക്കാൻ ഇന്നസെന്റ് KPSC ലളിത ജോഡികളുടെ കെമിസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട്. വേണ്ടത്ര അറിവില്ലാതെ നിഷ്കളങ്കരായവർ കച്ചവടത്തിലേക്ക് ഇറങ്ങിയാലുണ്ടാകാവുന്ന നൂലാമാലകളെയും ചിത്രം ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. PG വിശ്വംഭരന്റെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് മുകേഷ്, മാമുക്കോയ, ജഗദീഷ് എന്നിവരൊക്കെയാണ്. ബോക്സ് ഓഫീസ് വിജയം കൈവരിച്ച ചിത്രം കൂടിയാണ് ഗജകേസരി യോഗം. തങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്ക് മറ്റെന്തിനേക്കാളേറെ പ്രാധാന്യം നൽകുന്ന ഉടമകളുടെയും അവരുടെ ആത്മബന്ധത്തെയും എടുത്തു കാണിച്ച ഗജകേസരി യോഗം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

ആനയ്ക്കൊരു കുടമണിയും കെട്ടിയൊരമ്മൻ കുടവരവാണ്, ആനയ്ക്കൊരു കുടമണിയും കെട്ടിയൊരമ്മൻ കുടവരവാണ്. തക്കിടറ

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനം.

0: ഞങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടെത്തിയിരിക്കുന്നത് കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചി ഡിഡാറ്റ് സെന്ററിന്റെ ഡിഡാറ്റ് പ്രൊജക്ട് കോർഡിനേറ്ററായ മിസ് സ്വപ്ന മാമാണ്.
1: നമസ്കാരം മാം.
2: നമസ്കാരം
0: മാം. എന്താണ് ഈ ഡിഡാറ്റ് പ്രൊജക്ട്?
2: 2023 ആഫ്റ്റർ കോവിഡിന് ശേഷം കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗത്തിന്റെയും ഗെയിമിംഗ് അഡിക്ഷന്റെയും സോഷ്യൽ മീഡിയ യൂസേജിന്റെയും അമിതമായിട്ടുള്ള ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഡിഡാഡ് എന്ന് പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത് 6 ജില്ലകളിലായിരുന്നു. 2025 ഡിസംബറോടുകൂടി ബാക്കിയുള്ള ജില്ലകളിലേക്കുള്ളത് വ്യാപിപ്പിച്ച് ഒരു സൈക്കോളജിസ്റ്റും ഒരു പ്രോജക്ട് കോർഡിനേറ്ററും നമ്മുടെ സീനിയർ ഓഫീസറായിട്ട് വരുന്ന അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ് കൺസേൺഡ് ADNO DNO ഇതാണ് നമ്മുടെ ഇത് വരുന്നത്.
0: മാം, ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: നമ്മൾ ഡ്രഗ് അഡിക്ഷൻ നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളവർ, അതേപോലെ തന്നെ ഇപ്പൊ വളരെ ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അഡിക്ഷൻ. അത് എല്ലാവരും കേട്ടിരിക്കും, ഡിജിറ്റൽ അഡിക്ഷൻ എന്ന്. അഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തിനോടുമുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് വരുമ്പോൾ ടാബ്സ്, മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ് യൂസേജ്, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വസ്തുവും അമിതമായി അതിനോട് ആസക്തി

0: അപ്ലിക്കേഷൻസ് നമ്മൾ റഫറൽ സിസ്റ്റത്തിലിട്ട് പറഞ്ഞു വിടും. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സേവനങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും.
1: മെമ്പർ പറഞ്ഞില്ലേ ഡിജിറ്റൽ എഡിഷൻ, അത് പലതരം, ഇപ്പോൾ സ്ക്രീൻ ടൈമിംഗ്, ഡിജിറ്റൽ എഡിഷൻ, പോണോഗ്രാഫി, അങ്ങനെ. അപ്പൊ ഇതില് മെഡിസിൻസും അല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനത്തെ ഉള്ള പ്രോസസ്സുകളില് ഇതിൽ ഏതൊക്കെ രീതിയിലാണ് പോവാം?
0: ഇതിനകത്തായിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടിയുടെ അഡിക്ഷൻ ലെവലിനെ അസസ് ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 11 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, 10 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, അല്ലെങ്കിൽ 5, 6, 4 മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നമുക്ക് അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ഹൈ, നമ്മുടെ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മളിത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. അപ്പൊ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ സെൽഫ് അവെയർ ആക്കുക, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ ആകെ 2 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും കുട്ടികൾ നമ്മൾ സെൽഫ് അവെയർ ആക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോണുള്ള കുട്ടികൾ വരെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവിടെയാണ് കുട്ടികളെ സെൽഫ് അവെയർ ആക്കി നമ്മൾ, ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള കുട്ടികളുണ്ടാവും, ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ, കുറേ ഗെയിംസിൽ കുട്ടികൾ അടിമപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ശരിക്കും, ഗെയിം അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴാണ് കുട്ടികളിൽ ശരിക്കും അഗ്രസീവ് നേച്ചർ, അനാവശ്യമായിട്ടുള്ള ഒരു ദേഷ്യം, വയലൻസ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഡീഡായിട്ട് ഒരു നമ്മൾ സൈക്കോളജിക്കൽ സർവീസസ് നടക്കുന്നു, പാരന്റൽ ലെവൽ സപ്പോർട്ട് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ മെഡിസിൻസ് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി, തെറാപ്പീസ് ഇതുപോലുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് വേണം നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടുവരാൻ പറ്റും.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എപ്പോ മുതലാണ് മാം?
0: ഈ ഒരു 2023 കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഫോൺ യൂസേജും ഓൺലൈൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് എല്ലാം വളരെയധികം കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിനെക്കാട്ടിയും കൂടുതലും അവരുടെ പാരന്റ്സിനെ കണ്ടുവരുന്നത്, അവരുടെ അടുത്ത് എന്താ മാമിന് പറയാനുള്ളത്?
0: ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രക്ഷകർത്താക്കളുമായി കുട്ടികളോട് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കുന്ന പാരന്റ്സ് ആയിട്ടാണ്. പാരന്റ്സ് കുട്ടി എത്രത്തോളം ഫോണിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഫോണായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്സസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ഫോൺ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ട് ഒരു പ്രായം കഴിഞ്ഞ്, ഒരു അഡോളസൻസ് സ്റ്റേജിലിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12 വയസ്സിന് ശേഷം കുട്ടികളെ ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലായിട്ട് പാരന്റ്സ് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കൺട്രോളിങ് എന്ന് പറയുന്ന പാർട്ട് തുടങ്ങേണ്ടത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്, ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഒരിക്കലും ഒരു 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാനേ പാടില്ല. 2 to 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം 1 hour ആണ്. അതും 1 hour നമുക്ക് ആ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല, കാരണം കുട്ടികൾ കളിച്ച് നടക്കേണ്ട കാലഘട്ടമാണത്. പിന്നീട് മുതിർന്ന കുട്ടികളിലായിട്ട് വരുമ്പോൾ മാക്സിമം 1 മണിക്കൂറാണ് അവർക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ ടൈം. നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ, നമ്മുടെ യൂത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെയാണ് നമുക്ക് മാക്സിമം സ്ക്രീൻ ടൈം. ഇവിടെ പാരന്റ്സ് എല്ലാവരും ബിസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ കുറയുന്നുണ്ട്. അപ്പം അവിടെ ജോലി കഴിഞ്ഞ് വന്നാൽ പാരന്റ്സും ഫോണിലാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു മറുചോദ്യം വരും, അമ്മയും അച്ഛനും ഫുൾ ടൈം ഫോണിലാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഈ ഒരു ചോദ്യത്തിന്റെ അവിടെ നിന്നാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ പാരന്റൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കുട്ടികൾ മോഡൽ ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയാസ് വീടുകളിൽ സെറ്റ് ചെയ്യുക. പണ്ട് നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല, പവർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നില്ല. എല്ലാ വീട്ടിലും ഇൻവേർട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ, ആ ഒരു ഫ്രീ സോണിൽ എല്ലാവരുടെയും ഫോൺ ആ ഒരു സമയത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ മൊബൈൽ ആവട്ടെ, ടാബ് ആവട്ടെ, ലാപ്ടോപ്സ് ആവട്ടെ, അതില്ലാതെ കുറച്ച് നേരം കുട്ടികളുമായിട്ട് ഒരു 1/2 hour എങ്കിലും സമയം ചെലവഴിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ടീനേജേഴ്സ് ആണെങ്കിലും അഡൽട്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നത്?
0: കുട്ടികളിൽ ഇത് കണ്ടുവരുന്ന പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് അവരെ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഉറക്കമില്ലായ്മ, പഠനത്തിൽ പിന്നോക്കം പോവുക. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഫോണിന്റെ ഉപയോഗം കൂടിയതിനു ശേഷം ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, പിന്നീട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ദേഷ്യം, ഇതുപോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ, പിന്നെ ഉറക്കം.

0: ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയം ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള താല്പര്യം കുറയുക, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ്, മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: മാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഓൺലൈൻ ഭീഷണിക്ക് ഇരയാവേണ്ടതെന്ന് അറിഞ്ഞ നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും?
0: അതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള, കുട്ടികൾ പലപ്പോഴും രക്ഷകർത്താക്കളോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടും. കാരണം എപ്പോഴും അഡോളസൻസ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്വകാര്യതകളുണ്ടാവും. പാരൻസ് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞാലും അവരെ ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ രക്ഷകർത്താക്കളോട് ഷെയർ ചെയ്യുള്ളൂ. പിന്നീട് അവർ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ കുട്ടികൾ ഇത് ഷെയർ ചെയ്യുള്ളൂ. അത്തരത്തിൽ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്ക് അമിതമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കാം, പേടിയായിരിക്കാം, കുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ വളരെ അധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അവിടെ നമുക്ക് പാരൻസിനെ അറിയിക്കുക. ഏറ്റവും ആദ്യം ചെയ്യുന്ന, ഒരു പക്ഷെ കുട്ടി ചെന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടിയുടെ സുഹൃത്തുക്കളോടായിരിക്കാം, അതുവഴി ചിലപ്പോൾ സ്കൂൾ കൗൺസിലർ അറിയാം. അവിടെ ഒരു കൗൺസിലിംഗ് സേവനം, ആ കൗൺസിലിംഗ് സേവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലാണ് കുട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ സൈബർ ഓഫീസേഴ്സുമായി നമുക്ക് ടൈപ്പ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൈബറുകാരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഭീഷണി ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഓൺലൈൻ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുന്നു, ഇതെല്ലാം നമുക്ക് സൈബർ റിലേറ്റഡ് സൈബർ ക്രൈംസിൽ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ കൗൺസിലിംഗ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യും.
1: മാം, ഇപ്പോൾ അതേപോലെ മാം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഗേൾ ചൈൽഡിന് ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ കിട്ടി അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അതിപ്പോൾ പാരൻസ് അറിഞ്ഞിട്ട് പാരൻസ് ശരിക്കും എടുക്കുന്ന ഫസ്റ്റ് ആക്ഷൻ എന്താണ്?
0: ചില പാരൻസ് അത് മറച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കും, ചില പാരൻസ് അത് ഓപ്പൺ അപ്പ് ചെയ്യും. അത് നമുക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഏറ്റവും ആദ്യം. പിന്നെ നമുക്ക് ചൈൽഡ് ലൈൻ സേവനങ്ങളുണ്ട്, ചൈൽഡ് ലൈൻ സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ പാരൻസിന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾ മറച്ചു വെക്കുന്നത് വളരെയധികം കുറ്റകരമാണ്. ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കാൻ പാടില്ല. അത്തരത്തിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടി ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ കുട്ടികളുടെ അവയർനെസ് നമ്മൾ കൊടുക്കുക, പിന്നെ പാരൻസിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുട്ടികളിലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഇപ്പോ ഇതില് ഇപ്പൊ കുട്ടി ഇപ്പൊ പാരന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പോ പാരന്റ് സാധാരണ കേൾക്കുന്നത് പാരന്റ്സ് ഇത് മാം പറഞ്ഞാലും മറച്ചു വെക്കും, അല്ലെങ്കിൽ ആ കുട്ടിനെ നല്ലോണം അടിക്കും, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ വരും. പക്ഷെ ശരിക്കും ആ പാരന്റ് ആ കുട്ടിന്റെ അടുത്ത് എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടത്?
0: അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ കുട്ടികളെ, ഏതൊരു രക്ഷകർത്താക്കളായാലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ കുട്ടി ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ശകാരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആത്മസമീപനം പാലിച്ച് കുട്ടി കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി കുട്ടിയെ ചേർത്ത് നിർത്താനും, ഇത് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഷുറൻസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്.
1: മാം, ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലും കണ്ടുവരുന്ന ഏത് ഏജ് ഗ്രൂപ്പിലാണ് മാം? പിന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ?
0: ആക്ച്വലി നമ്മൾ ഒരു 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതലും മോഡലിങ്ങും, പാരൻസ് എന്ത് ചെയ്യുന്നു കുട്ടികൾ അത് ചെയ്യും. കാരണം ജോലി, ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വന്ന് ഫോണാണ് എടുത്തിട്ട് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫോൺ എടുത്തിട്ട് പോകും. അതേസമയം നമ്മളൊരു ക്രയോൺസും കളറിംഗ് ബുക്കും എടുത്തിട്ട് അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവരും നമ്മളോടൊപ്പം കളർ ചെയ്യാനായിട്ട് ഇരിക്കും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ സ്ക്രീൻ ടൈം ഹൈ ആണ്. അത് ഗെയിമാണോന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ ഒരു ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയാസ്, ഷോർട്സ്, റീൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ 10 വയസ്സ് തൊട്ട് ഒരു 17 വയസ്സിലിട്ട് അല്ലെങ്കിൽ 18 വയസ്സിലിട്ട് എത്തുമ്പോൾ അത് ഗെയിംസിലേട്ട് മാറുന്നുണ്ട്. ഗെയിം അഡിക്ഷനിലേട്ട് തന്നെ വളരെയധികം. അതിന് ഫ്രീ ഫയർ, പബ്ജി ഉണ്ടായിരുന്നപ്പോൾ പബ്ജി ആയിരുന്നു, ഫ്രീ ഫയർ ഗെയിംസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്നത്. അത് കുട്ടികളുടെ ഒരു വയലൻസ് നേച്ചർ ഉണ്ടാക്കാനായിട്ട് അവരുടെ മൊത്തത്തിലുള്ള മാനസിക ആരോഗ്യത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ അത് സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഗെയിംസ് ഉണ്ട്, പെസ്, ഫുട്ബോൾ ഗെയിംസ്, പലതരത്തിലുള്ള നമുക്ക് പോലും അറിയില്ലാത്ത കുറെ ഗെയിംസ് ഒക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. നമ്മളിത് ചിലപ്പോൾ വന്നിട്ട് പറയും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണോന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഫ്രീ ഫയർ ഗെയിമിങ് ഒക്കെ

0: ഒരു 10 വയസ്സിന് മേലായിട്ടുള്ള കുട്ടികളും ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ് സ്ക്രീൻ ടൈം ഹൈ ഇത്രയാണ്. ഉറക്കമില്ലാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, രാത്രി 2 മണിവരെ 3 മണിവരെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഇത് കാണുന്ന. ഇവിടെയൊക്കെ പാരന്റ്സിന്റെ ശ്രദ്ധയില്ലായ്മ വേണം നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം.
1: മാം, ഇപ്പൊ ഈ സ്ക്രീൻ ടൈം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അനുഭവപ്പെടേണ്ട ഒരു പ്രശ്നം എന്തായിരിക്കും മാം? ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അത് എന്തായിരിക്കും?
0: ഫിസിക്കൽ സിക്നെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം ഹൈ ആവുമ്പോൾ നമ്മുടെ ജോയിന്റ്സിനും കഴുത്തിനും കഴുത്തിന്റെ പുറകിലുള്ള മസിൽസിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, അത്തരത്തിലുള്ള ജോയിന്റ് പെയിൻസും കാര്യങ്ങളല്ല. പിന്നെ നമ്മൾ കയ്യിലാണ് ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നത്, കൈകളിൽ തരിപ്പ് പോലുള്ള അവസ്ഥ, കൈകളിൽ മരവിപ്പ് പോലുള്ള അവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലായിട്ട് പോകാറുണ്ട്. അമിതമായിട്ടുള്ള സെറ്റിന്റെ ഉപയോഗം, കണ്ണിന്റെ കാഴ്ച, ഇതിനെല്ലാം സാരമായിട്ട് ബാധിക്കും. മെന്റൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞ കുട്ടികളിലെ ഉറക്കമില്ലായ്മ. ശരിക്കും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ഒരു റിവാർഡ് സിസ്റ്റമാണ്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ നമുക്ക് റിവാർഡ്സ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഈ ഗെയിംസ് കളിക്കുമ്പോഴും ലൈക്സ് കിട്ടുമ്പോഴും റിവാർഡ്സ് കിട്ടും. ഈ റിവാർഡ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇവർ കൂടുതൽ കൂടുതൽ ഇപ്പൊ ഗെയിംസ് എടുക്കണം, ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ ഗെയിംസ് കളിക്കുന്ന ഓരോ ലെവലുണ്ട്, ഗെയിംസ് അച്ചീവ് ചെയ്യുന്ന ഓരോ ലെവലുണ്ട്. ഈ ആ ഒരു ലെവലിൽ ഇവർക്ക് കിട്ടുന്ന റിവാർഡ്സ് അടുത്ത ഒരു ലെവലിലിട്ട് വരുമ്പോൾ ആ റിവാർഡ് സിസ്റ്റം ഇവർക്ക് ഹൈ ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഡോപ്പമൈൻ ഹൈ ആവുകയും അറ്റ് ദ സെയിം ടൈം ഡോപ്പമൈൻ ലെവൽ പെട്ടെന്ന് ക്രാഷ് ആവുകയും ചെയ്യും കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് കുട്ടികൾ പോകും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്രസീവ്നെസ്, ആങ്കർ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോവുക, ശ്രദ്ധയില്ലായ്മ, ADHD പോലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയാം. ADHD എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹൈപ്പർ ആക്റ്റീവ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മാം?
0: ഫസ്റ്റ് പാരന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം വർക്കിംഗ് ആയതുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ വർക്കിംഗ് പാരന്റ്സ് ആയതുകൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ വീട്ടിൽ തനിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ പോയായിരിക്കാം ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അവരുടെ ടേക്ക് കെയറേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫോൺ ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് പാരന്റ്സിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് കുട്ടിയുമായി പാരന്റ്സ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടണം. നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന പാരന്റ്സ് ഉണ്ട്, കണ്ടെത്താൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ട്. കുട്ടികളെപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഇതെങ്ങനെ മാറ്റി നിർത്താം. നമ്മൾ ഡിജിറ്റലി അഡിക്റ്റഡ് ആന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് മെഷേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുട്ടി ഇനി നാളെ തൊട്ട് നിനക്ക് ഫോൺ തരില്ല എന്ന് പറയലല്ല ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള മാർഗം. ഗ്രാജുവലി ഇത് കുറച്ച് കുറച്ച്, ഇപ്പൊ ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്ത്, ചിലപ്പോൾ അത് ആദ്യ സമയങ്ങളിൽ ഒരു 2 മണിക്കൂർ കുറവ്, അതായത് 10 മണിക്കൂർ ആണെങ്കിൽ 8 മണിക്കൂറിലേട്ടാക്കാം, 8 മണിക്കൂർ കുറച്ച് പിന്നീട് ഒരു 3 മണിക്കൂറിലേട്ടാക്കാം. അങ്ങനെ നമ്മൾ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ നമുക്ക് ഈ ഫോൺ അഡിക്ഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷന്റെ കേസിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതർ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവര് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഫോൺ കിട്ടാതെ ആവുമ്പോൾ ആ കുട്ടിയുടെ ആ ടൈം ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്കുണ്ട്. പഠിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം കുട്ടികൾക്കുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഈ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം പഠനത്തോടുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. അത് വളരെ കുട്ടികളെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിക്കാൻ വിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കി വിടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, വളരെ അടുത്ത ചുറ്റുപാടുകളിൽ കളിക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സൗകര്യം ഉണ്ടെങ്കിൽ പാരന്റ്സ് ഈവനിങ് കുറച്ച് നേരം അവരുടെ കൂടെ ഷട്ടിലോ എന്താവോ കുട്ടികളുടെ കൂടെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പാരന്റ്സും കൂടെ ഇൻവോൾവ് ആവണം. നമ്മളിത് ഒഴിവാക്കും.

0: ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളോ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാരൻസ് ശ്രദ്ധിക്കണം.
1: മാം, ഇപ്പം ഈ ഡിജിറ്റൽ അഡിക്ഷന് പൂർണ്ണമായിട്ടും നമുക്ക് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരു കുട്ടി അതിന് നല്ലൊരു രീതിയിൽ നല്ലൊരു പെർസെൻറ്റേജോളം യൂസേജ് കുറയാൻ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കുട്ടികളിലുള്ള ശ്രദ്ധയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ അത് പൂർണ്ണമായും കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളി ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിനെ പൂർണ്ണമായിട്ടും കുട്ടികളിൽ നിന്ന് പിടിച്ചുപറിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ്, പ്രോപ്പർ യൂസേജ് അവരെ മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്.
1: മാം, ഇപ്പൊ കുട്ടികൾ ഫോളോ ചെയ്യേണ്ട സൈബർ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്?
0: നമ്മൾ സൈബർ സേഫ്റ്റി റൂൾസിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദയവായി ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടിക്ക് ഫോണിന്റെ ഉപയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കുട്ടി ഉപയോഗിക്കട്ടെ. പിന്നീട് ചെയ്യേണ്ട, ഇവർക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ടുകളും കാര്യങ്ങളും, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പ്ലാറ്റ്ഫോമിൽ ഇവർ ആക്റ്റീവ് ആയിരിക്കും. കൂടുതലും ആളുകൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയി, ഇപ്പോൾ അപ്പൂപ്പന്മാരുടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രോപ്പറായിട്ടൊരു പാസ്വേഡ്, അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്, ഈ പാസ്വേഡ് പാരൻസ് അറിഞ്ഞിരിക്കണം. അച്ഛൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ പാസ്വേഡ് അറിഞ്ഞിരിക്കുക എന്നുള്ള അവരെയും കൂടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെയെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും പാരൻസിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പാസ്വേഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട കാര്യം, അൺനെസസറി ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ഒരു ചാറ്റ്സ് പോവാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു ശ്രദ്ധ ഉണ്ടായാൽ നല്ലതായിരിക്കും.
1: മാം, ഇപ്പോൾ ഈ ഡിഡാറ്റ് പ്രൊജക്ട് തുടങ്ങിയിട്ട് ശേഷം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ സ്റ്റോറീസ് അങ്ങനെ ഉണ്ടോ മാം?
0: തീർച്ചയായിട്ടും നമുക്ക് മെമ്മറബിൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. കുട്ടികൾ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കേസസ് ഉണ്ട്. പാരൻസ് അത് വളരെയധികം നമ്മുടെ കേരള പോലീസിന്റെ പേജിലൊക്കെ അത് മെൻഷൻ ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ വളരെ ഭംഗിയായിട്ട് പാരന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ ഒരു കുട്ടി ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അറിഞ്ഞു ഇങ്ങനെ ഡിജിറ്റൽ അഡിക്ഷൻ ആണ്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഡിഡാഡിക്ക് എങ്ങനെ എത്താൻ പറ്റും?
0: നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ചിരി എന്ന് പറയും. ചിരിയുടെ പ്രത്യേകത 24/7 വർക്കിംഗ് ആണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കുട്ടികൾക്ക് അതിലേക്ക് വിളിക്കാം. ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, 9497900200. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഈ കേസ്, നമ്മൾ ആര് വിളിച്ചു, എന്തിനു വിളിച്ചു ഇതൊന്നും അവിടെ ചോദിക്കുന്നില്ല. പാരന്റ്സിന് വിളിക്കാം, അധ്യാപകർക്ക് വിളിക്കാം, ഇനി ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വിളിച്ച് പറയാം. ഈ ഒരു സംവിധാനം നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്, നമ്മൾ കേരള സ്റ്റേറ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് അതാത് ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ്, 14 ജില്ലകളിലെയും ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് ജില്ലയിൽ നിന്നാണോ ഈ കോള് വന്നത്, ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റിലേട്ട് ഈ കോളിന്റെ ഡീറ്റെയിൽസും ത്രൂ വാട്സപ്പ് നമുക്ക് മെസ്സേജ് ചെയ്തു തരും, നമ്മൾ ആ നമ്പറിലേട്ട് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചി ഡിഡാഡിന് ഒരു നമ്പറുണ്ട്, 9497975400. നമ്പർ ഒന്നുകൂടെ പറയാം, 9497975400 ആണ് കൊച്ചി ഡിഡാഡിന്റെ നമ്പർ. നമുക്ക് കൊച്ചി സിറ്റിയിലുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് ഡിഡാഡ് സെന്ററിലായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: മാം, ഇപ്പൊ ഈ പ്രൊജക്ടിലൂടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്?
0: നമുക്കിപ്പോൾ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു 14 to 18 വയസ്സുള്ള കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ സിവിയർ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പലരും കൗൺസിലിംഗിനായിട്ട് സെന്ററിലേക്ക് വരാനായിട്ട് ഒരു താല്പര്യമില്ലാത്തവരാണ്. അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല, തീരെ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകളിൽ വിസിറ്റ് ഇല്ല. ആക്ച്വലി നമുക്കൊരു നമ്മുടെ സർവീസസ് കൊടുക്കണമെങ്കിൽ ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാം, ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും കുട്ടിയെ നേരിട്ട് കണ്ട് അസസ് ചെയ്താലാണ് നമുക്കതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ്.

0: ഇപ്പൊ പാരന്റ്സിനാണെങ്കിലും കുട്ടിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾ വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതിനെ മറികടക്കാനായിട്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്.
1: മാം, ഈ പ്രൊജക്റ്റിൽ വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു?
0: തീർച്ചയായിട്ടും നല്ലൊരു പ്രോജക്റ്റാണ്. കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്, MSW ആണ് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പൊ നമുക്ക് എപ്പോഴും സമൂഹത്തോട് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെ, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഭാവി തലമുറയെ ചേർത്ത് നിർത്തുക, നല്ല രീതിയിലായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. നമുക്ക് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, അതോടൊപ്പം തന്നെ പാരന്റൽ അവയർനെസ് സെഷൻസ്, പിന്നെ സൈബർ സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ്സുകൾ, ഇതെല്ലാം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പങ്കാണ് കുട്ടികളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രൈംസിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നത്.
2: കേരള സോഷ്യൽ പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഡിഡാറ്റ് പ്രൊജക്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞുതന്ന മിസ് സ്വപ്ന മാമിന് എന്റെ പേരിലും റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപിടി നല്ല ഗാനങ്ങൾ കോർത്തിണക്കി കല്ലോലിനിയുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എത്ര തവണ കേട്ടാലും എപ്പോൾ കേട്ടാലും പുതുമ മാറാത്ത പഴയ പാട്ടുകളുടെ ആ സുവർണകാലത്തിലേക്കുള്ള ഒരു യാത്രയാണ് കല്ലോലിനി. ഈ സംഗീത സാന്ദ്രമായ യാത്രയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമയും സിനിമാ സംഗീതവും മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ചില സിനിമാ പേരുകൾ നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ട്. ചിലപ്പോൾ അതൊരു സിനിമാ പേരാണെന്നറിയാതെയായിരിക്കും നമ്മൾ അവ ഉപയോഗിക്കാറ്. ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടാൽ നമ്മൾ അതിനെ നോക്കി സ്ഥിരമായി വിളിക്കുന്ന ഒരു പേരുണ്ട്, ഭാർഗവി നിലയം. അതെ, ഈ പേരും ഒരു സിനിമയിൽ നിന്നും വന്നതാണ്. നീലവെളിച്ചം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയെ ആധാരമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ ചിത്രമാണ് ഭാർഗവി നിലയം. 1964 ചിത്രം പുറത്തിറങ്ങിയത്. MS ബാബുരാജാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

ആഗവി നിലയം ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അക്കാലത്തെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായവയാണ്. എം എസ് ബാബുരാജിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. മലയാളികൾ ഇപ്പോഴും ഏറ്റുപാടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട് ചിത്രത്തിൽ. ഹിന്ദുസ്ഥാനി സംഗീതം ആധാരമാക്കിയുള്ളതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ. അക്കാലത്തെ പ്രശസ്ത ബോളിവുഡ് ഗാനമായ ചൗധുവിൻ ക ചാന്ദ് എന്ന ഗാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വാസന്ത പഞ്ചമി നാളിൽ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. മലയാളികൾ വയലാർ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ 256 സിനിമകളിലായി 1300 ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സർഗസംഗീതം, മുളങ്കാട്, പാദമുദ്രകൾ, ഐഷ, ഒരു ജൂദാസ് ജനിക്കുന്നു എന്നിവ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന കൃതികളാണ്. ചലച്ചിത്ര രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവയ്പ് കൂടപ്പിറപ്പ് എന്ന 1956 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് കെ രാഘവൻ മാസ്റ്ററാണ്. ചിത്രത്തിൽ ശാന്താ പി നായർ ആലപിച്ച തുമ്പി തുമ്പി വാവ എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയതാണ്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് നീലക്കുയിൽ. അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥ, ഛായാഗ്രഹണം, ഗാനങ്ങൾ, കലാ സംവിധാനം തുടങ്ങി മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ചിത്രമാണിത്. ഗാനങ്ങൾ അധികവും നാടൻ പാട്ടിന് ഊന്നൽ നൽകിയവയായിരുന്നു. ചിത്രത്തിൽ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ മാഷും സംഗീത സംവിധാനം കെ രാഘവൻ മാഷുമാണ്.

നീലക്കുയിൽ എന്ന ചിത്രം മലയാള സിനിമാ സംഗീത രംഗത്തെ ഒരു നാഴികക്കല്ലായിരുന്നു. നീലക്കുയിലിന് മുൻപ് മലയാള സിനിമാ സംഗീതമെല്ലാം തമിഴ് ഹിന്ദി ഭാഷകളിൽ നിന്നും കടമെടുത്തവയായിരുന്നു. രാഘവൻ മാസ്റ്ററാണ് നാടൻ പാട്ടും കൊയ്ത്തുപാട്ടും മാപ്പിളപ്പാട്ടുമൊക്കെ കോർത്തിണക്കി കേരളത്തിന്റെ തനതായ സംഗീത ശൈലി ഉണ്ടാക്കിയെടുത്തത്. ചിത്രത്തിൽ ജാനമ്മ ഡേവിഡ് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.